0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 മുതൽ 12 വരെ തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി June 8 ഉച്ചമുതൽ June 9 ഉച്ചവരെ നടത്തിയ കൂടിക്കാഴ്ചകളുടെയും മറ്റ് ചടങ്ങുകളുടെയും തുടർവിവരണമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 മുതൽ 12 വരെ തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ തുടർവിവരണത്തിലൂടെയാണ് നാം മുൻപോട്ടു പോകുന്നത്. തന്റെ 4-ാമത്തെ വിദേശ അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി June 6-ാം തീയതി ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ നിന്ന് സ്പെയിനിലേക്ക് യാത്രയായ പാപ്പ തലസ്ഥാന നഗരിയായ മാഡ്രിഡിലെത്തുകയും ഔദ്യോഗിക സ്വീകരണമേറ്റുവാങ്ങുകയും ചെയ്തു. തുടർന്ന് രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വങ്ങളും രാജ്യത്തേക്കുള്ള നയതന്ത്ര പ്രതിനിധി

0: അവിടെയുള്ള ജനപ്രതിനിധികളെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഏറെ പ്രധാനപ്പെട്ട ഈ സമ്മേളനത്തിനു ശേഷം രാജ്യത്തെ പ്രാദേശിക സഭാനേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പരിശുദ്ധപിതാവ് മിത്രൻ സമിതിയുടെ മന്ദിരത്തിലെത്തുകയും അവർക്കൊപ്പം സമയം ചെലവിടുകയും ചെയ്തു. തുടർന്ന് പരിശുദ്ധപിതാവ് അപ്പസ്തോലിക നുൺഷേച്ചറിലേക്ക് തിരികെ പോവുകയും അവിടെ രാജ്യത്തെ മിത്രന്മാർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തതുവരെയുള്ള വിവരണമാണ് കഴിഞ്ഞ ദിവസം വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അതിന്റെ വത്തിക്കാൻ ന്യൂസ് വെബ്സൈറ്റിലൂടെയും റേഡിയോയിലൂടെയും മറ്റ് സാമൂഹ്യമാധ്യമങ്ങളിലൂടെയും പങ്കുവച്ചത് ജൂൺ എട്ടാം തീയതി ഉച്ചകഴിഞ്ഞ് നാലര മുതൽ നുൺഷേച്ചറിൽ വച്ചു നടന്ന ചില സ്വകാര്യ കൂടിക്കാഴ്ചകൾക്കു ശേഷമുള്ള പരിശുദ്ധപിതാവിന്റെ പ്രധാന പരിപാടികൾ വൈകുന്നേരം അൽമുദേനയിൽ പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിലെ പ്രാർത്ഥന സാന്തിയാഗോ ബെർണബേവു സ്റ്റേഡിയത്തിൽ അതിരൂപത വിശ്വാസി സമൂഹവുമൊത്തുള്ള പ്രാർത്ഥനാ സമ്മേളനം എന്നിവയായിരുന്നു. ജൂൺ 8ാം തീയതി അൽമുദേനയിലുള്ള സെന്റ് മേരി ലറയാൽ കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കും പരിശുദ്ധമ്മയോടുള്ള വണക്കത്തിനുമായി വൈകുന്നേരം 5:30 പാപ്പ കാറിൽ യാത്രയായി. 1879 പരിശുദ്ധമ്മയ്ക്കു വേണ്ടി ഒരു സ്മാരകമായി പണിചെയ്യുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ തയ്യാറെടുപ്പുകൾക്കു ശേഷം 1883 കല്ലിട്ട ഈ സമുച്ചയം എന്നാൽ പിന്നീട് ലിയോ 13ാമൻ പാപ്പ മാഡ്രിഡ് രൂപത സ്ഥാപിച്ചതോടെ കത്തീഡ്രൽ ദേവാലയമാക്കി മാറ്റാൻ തീരുമാനിക്കപ്പെടുകയായിരുന്നു. 1911 മാത്രമാണ് ഈ ദേവാലയത്തിന്റെ ക്രിപ്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പിന്നീട് യുദ്ധങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും മൂലം വിവിധ തടസ്സങ്ങൾ നേരിട്ട ഈ പണികൾ അവസാനിച്ചത് 1993. സ്പെയിനിലേക്കുള്ള തന്റെ 4ാമത്തെയും തന്റെ പൊന്തിഫിക്കേറ്റിലെ 59ാമത്തെയും അപ്പസ്തോലികയാത്രയുടെ ഭാഗമായി രാജ്യത്തെത്തിയ വിശുദ്ധ ജോൺ പോൾ 2ാമൻ പാപ്പയാണ് 1993 ജൂൺ 15 ഈ ദേവാലയം കൂദാശ ചെയ്തത്. നുൺഷേച്ചറിൽ നിന്ന് ഏതാണ്ട് 18 കിലോമീറ്ററുകൾ അകലെയുള്ള ഈ അതിമനോഹരമായ ദേവാലയത്തിൽ വൈകുന്നേരം 6 മണിയോടെ എത്തിയ പാപ്പായെ മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഹൊസേ കോബോ കാനോയും സഹായമെത്രാനും ഉൾപ്പെടുന്ന സംഘം സ്വാഗതം ചെയ്തു. തുടർന്നു നടന്ന ഔദ്യോഗിക ചടങ്ങിൽ പ്രാരംഭഗാനത്തിനു ശേഷം അതിരൂപതാധ്യക്ഷൻ പാപ്പായെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു. തുടർന്നു നടന്ന പ്രാർത്ഥനയ്ക്കും സുവിശേഷ വായനയ്ക്കും ശേഷം പരിശുദ്ധപിതാവ് വചന സന്ദേശം നൽകി.
1: Saludo con afecto a todos vosotros, hermanos y hermanas, que con alegría y fervor os unís hoy al homenaje a Nuestra Señora de la Almudena, madre protectora de esta arquidiócesis, durante el cual pondré a sus pies la rosa de oro.
2: മാതൃദ്രൂപതയുടെ മാതാവും സംരക്ഷകയുമായ അൽമുദേനയിലെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കാഴ്ചകൾ അർപ്പിക്കുവാൻ തനിക്കൊപ്പം എത്തിച്ചേർന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പാപ്പ തന്റെ ഹ്രസ്വമായ സന്ദേശം ആരംഭിച്ചത്. പുത്രസഹജമായ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മാതാവിന് ഒരു സുവർണ റോസാപ്പൂവും പാപ്പ സമർപ്പിച്ചു. നൂറ്റാണ്ടുകളായി മാദ്രിദ് നിവാസികൾ വണങ്ങിയിരുന്ന ഈ തിരുസ്വരൂപം ക്രൈസ്തവ പീഡനകാലങ്ങളിൽ കോട്ടയുടെ ചുവരുകളിലെ വിടവുകളിൽ സൂക്ഷിച്ചിരുന്നതും പിന്നീട് യാതൊരു കേടുപാടും കൂടാതെ അത്

0: കണ്ടെത്തിയതും പാപ്പ എടുത്തു പറഞ്ഞു. പുരാതനമായ ഈ ഭക്തി സ്വഭാവ രൂപീകരണത്തിന് സഹായിക്കുന്ന ക്രൈസ്തവ വേരുകളെ തിരിച്ചറിയുവാൻ ഏവരെയും സഹായിക്കുമെന്നും ഏവർക്കും ജീവൻ പകർന്നുകൊണ്ട് നമ്മുടെ യാത്രയിൽ മുൻപോട്ടു പോകുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന മഹത്തായ പ്രത്യാശയുടെ അടയാളവും കൂടിയാണെന്ന് പാപ്പ പറഞ്ഞു. തകർന്ന ഒരു മതിലാണ് പരിശുദ്ധ അമ്മയ്ക്ക് ജനതയുമായുള്ള പുതിയ ഒരു കണ്ടുമുട്ടലിന് വഴി തുറന്നതെന്ന് സൂചിപ്പിച്ച പാപ്പ ഇത് വലിയ ഒരു അടയാളമാണെന്നും മതിലുകൾ തകർക്കുന്നത് ഇടങ്ങൾ തുറക്കുകയും സാധ്യതകൾ പുനഃസ്ഥാപിക്കുകയും പുനഃസ്ഥാപിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും പറഞ്ഞു. സമൂഹത്തിൽ നമ്മെ അകറ്റി നിർത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി മതിലുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. പുതിയതും മനോഹരവും ശാശ്വതവുമായ എന്തെങ്കിലും നിർമ്മിക്കുവാൻ മതിലുകൾ തകർക്കുവാൻ നാം തയ്യാറായിരിക്കണം എന്നുള്ളതാണ് അൽമുദേനയിലെ മാതാവ് തന്റെ സാന്നിധ്യവും ഉറപ്പായ സംരക്ഷണവും കൊണ്ട് നമ്മോട് പറയുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. കർത്താവ് തന്റെ വിശുദ്ധ ജനത്തോടൊപ്പം നടക്കുന്നുണ്ടെന്നും അവരുടെ ഭയങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവരുടെ എല്ലാ നല്ല ശ്രമങ്ങളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും ഏവർക്കും ബോധ്യമുള്ളതിനാൽ വിശ്വാസ സാക്ഷ്യത്തിൽ പതരരുതെന്നും ദൈവപിതാവിന്റെ സ്നേഹനിർഭരമായ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കണമെന്നും പാപ്പ ഏവരെയും ഉദ്ബോധിപ്പിച്ചു. ഒരു കുടുംബത്തിൽ സഹോദരി സഹോദരങ്ങൾ എന്ന നിലയിൽ വസിക്കണമെന്നും കാരുണ്യപ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിൽക്കണമെന്നും പ്രത്യാശ നഷ്ടപ്പെടുത്തരുതെന്നും സേവനങ്ങളിൽ പരസ്പരം പിന്തുണയ്ക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. അവസാനമായി പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക പ്രാർത്ഥനയും പാപ്പ ചൊല്ലിക്കൊണ്ട് അമ്മയുടെ മാതൃസംരക്ഷണത്തിന് ഏവരെയും ഭരമേൽപ്പിച്ചു.
1: പ്രഭാഷണശേഷം പാപ്പ പരിശുദ്ധ അമ്മയ്ക്ക് സ്വർണ റോസാപ്പൂ സമർപ്പിച്ചു. തുടർന്ന് ആലപിക്കപ്പെട്ട അൽമുദേനയിലെ പരിശുദ്ധ അമ്മയോടുള്ള ഗാനാലാപനത്തിനും പ്രാർത്ഥനകൾക്കും ശേഷം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകി. മാഡ്രിഡ് അതിരൂപത കത്തീഡ്രലിലെ പ്രാർത്ഥനയ്ക്കു ശേഷം അവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള സാന്തിയാഗോ ബെർണബേവു സ്റ്റേഡിയത്തിൽ അതിരൂപത വിശ്വാസി സമൂഹത്തിനൊപ്പമുള്ള സമ്മേളനത്തിനായി 6:30 പരിശുദ്ധ പിതാവ് യാത്രയായി. റിയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്റ്റേഡിയം 1947 ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. നിരവധി അറ്റകുറ്റപ്പണികൾക്കും മാറ്റങ്ങൾക്കും വിധേയമായ ഈ സ്റ്റേഡിയത്തിൽ 80,000-ലധികം ആളുകൾക്ക് ഇരിപ്പിടമുണ്ട്. 6:30 സ്റ്റേഡിയത്തിലെത്തിയ പാപ്പ ആളുകൾക്കിടയിലൂടെ ഗോൾഫ് കാറിൽ സഞ്ചരിക്കുകയും 7:00 പ്രധാന സ്റ്റേജിലെത്തുകയും ചെയ്തു. അതിരൂപതാധ്യക്ഷൻ കർദിനാൾ കാനോയാണ് പരിശുദ്ധ പിതാവിനെ സ്വീകരിച്ചത്. തുടർന്ന് നടന്ന ചടങ്ങിൽ സ്വാഗതഗാനവും അതിരൂപതാധ്യക്ഷന്റെ സ്വാഗതപ്രസംഗവും മാഡ്രിഡിനെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. തുടർന്ന് അൽമായ പ്രതിനിധികളുടെയും ഒരു വൈദികന്റെയും ഒരു കുടിയേറ്റ കുടുംബത്തിന്റെയും അടുത്തിടെ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു യുവാവിന്റെയും സാക്ഷ്യവും ഗാനാലാപനവും ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് അതിരൂപതാ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.
2: Buenas tardes. Yo supongo que para un jugador de fútbol hacer un gol en este estadio es
0: മാഡ്രിഡിലെ സാന്തിയാഗോ ബെർണബേയു സ്റ്റേഡിയത്തിൽ ഒത്തുചേർന്ന മാഡ്രിഡ് അതിരൂപതയിലെ വിശ്വാസികളെയും സഭാധികാരികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഹൃദ്യമായ ഭാഷയിലാണ് ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഡിയത്തിൽ ഗോൾ നേടുന്നത് ജീവിതത്തിലെ ഒരു വലിയ നേട്ടമാണെങ്കിൽ മാഡ്രിഡിലെ സഭ ഇന്ന് ദൈവരാജ്യത്തിനായി ഒരു സൂപ്പർ ഗോൾ നേടിയിരിക്കുകയാണെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു. ഈ സന്ധ്യാപ്രാർത്ഥന കേവലമൊരു ചടങ്ങല്ല, മറിച്ച് വിശ്വാസത്തിന്റെ വലിയൊരു ഗീതമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വൈവിധ്യമാർന്ന ശബ്ദങ്ങൾ ഒത്തുചേർന്ന് മനോഹരമായ ഒരു സംഗീതം സൃഷ്ടിക്കുന്നതുപോലെ സഭയിലെ അംഗങ്ങളുടെ വ്യത്യസ്തതകൾ ഒത്തുചേർന്ന് ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെടണം. കേവലം കണക്കുകളോ വസ്തുതകളോ അല്ല സഭയെ കെട്ടിപ്പടുക്കുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയങ്ങൾ ഒത്തുചേർന്ന് ആലപിക്കുന്ന വിശ്വാസത്തിന്റെ ഗീതമാണെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു. സഭയെ ഒരു സംഗീതാലാപനത്തോടാണ് പാപ്പ ഉപമിച്ചത്. ആരാധനക്രമം എന്നത് നമ്മെ രക്ഷിച്ച ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സ്പെയിൻ എന്ന രാജ്യം സംഗീതത്തെയും നൃത്തത്തെയും സ്നേഹിക്കുന്ന ഒരു ജനതയുടേതാണ്. എന്നാൽ പലപ്പോഴും അവിടെയും നിരാശയും സംഘർഷങ്ങളും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ സുവിശേഷം പ്രത്യാശയുടെ വാതിലുകൾ തുറക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. മാഡ്രിഡ് പോലെയുള്ള വലിയ നഗരങ്ങൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക തീരുമാനങ്ങൾ എടുക്കുന്ന ഇടങ്ങളാണ്. ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളും പുതിയ ജീവിത സാഹചര്യങ്ങൾ തേടിയെത്തുന്ന പ്രവാസികളും ഇവിടെയുണ്ട്. ഇത്തരമൊരു മഹാനഗരത്തിൽ ക്രിസ്തീയ സാക്ഷ്യമെന്നത് കേവലം ഒരു വികാരമല്ല, മറിച്ച് സ്ഥിരതയുള്ള ഒരു ജീവിത ശൈലിയായി മാറണമെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. അപ്പസ്തോലന്മാർ സഭയെ സന്തോഷത്തിലേക്ക് വിളിച്ചതുപോലെ സുവിശേഷത്തിന്റെ ആനന്ദം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന സ്വരമായി മാറണമെന്നും ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നുവെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. തുടർന്ന് ജ്ഞാനസ്നാനത്തിന്റെ പ്രാധാന്യവും കടമകളും പാപ്പ ചൂണ്ടിക്കാട്ടി. മാമോദീസ ഒരു വ്യക്തിയുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റുന്നു. വ്യക്തിപരമായ താൽപ്പര്യങ്ങളും മുൻഗണനകളും ക്രിസ്തുവിൽ ഒന്നിക്കുന്നു. മുന്തിരിച്ചെടിയും ശാഖകളും പോലെ നാം ക്രിസ്തുവിൽ ഒന്നായിരിക്കുമ്പോൾ നമ്മുടെ കഴിവുകൾ പൊതുനന്മയ്ക്കായി മാറ്റിവെക്കപ്പെടുന്നു. ബാബേൽ ഗോപുരത്തിന്റെ കഥയിൽ മനുഷ്യർ ഒരേ ലക്ഷ്യത്തിനായി ഒത്തുചേർന്നുവെങ്കിലും അവിടെ ആശയവിനിമയം അസാധ്യമായിരുന്നുവെന്ന് പാപ്പ പറഞ്ഞു. എന്നാൽ പെന്തക്കുസ്ത അനുഭവം വ്യത്യസ്തതകളെ ആദരിച്ചുകൊണ്ട് ഏകത്വം പണിയുന്ന ഒന്നാണ്. ഏകദാനതയല്ല, മറിച്ച് വൈവിധ്യത്തിലെ ഐക്യമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നും പാപ്പ അടിവരയിട്ടു പറഞ്ഞു. തുടർന്ന് തന്റെ ആദ്യ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസിലെ നെഹമിയയുടെ ഉദാഹരണവും പാപ്പ ഉദ്ധരിച്ചു. ജെറുസലേമിന്റെ പുനർനിർമ്മാണത്തിൽ മുഴുവൻ സമൂഹത്തെയും നെഹമിയ പങ്കാളികളാക്കി. ഇന്നത്തെ കാലഘട്ടത്തിൽ പുനർനിർമ്മാണം എന്നാൽ വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒരുമിച്ചു പണിയുക എന്നതാണ്. അതിന് കേൾവിയും സംവാദവും നീതിയുടെയും സാഹോദര്യത്തിന്റെയും അടിസ്ഥാനമായി മാറണമെന്നും സിനഡൽ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ബഹുസ്വരത എന്നത് ക്രമക്കേടല്ല, മറിച്ച് മനുഷ്യത്വം അതിന്റെ ലക്ഷ്യം കണ്ടെത്തുന്ന ഇടമായി മാറുന്നുവെന്നും പാപ്പ പറഞ്ഞു. വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളും ആത്മാക്കളും ഒന്നിച്ചു നിൽക്കുന്ന ഒരു മഹത്തായ നഗരമാണ് മാദ്രിദെങ്കിലും ദൈവം നഗരത്തിലെ ഓരോ നിവാസിയെയും വ്യക്തിപരമായി അറിയുന്നുവെന്നും അവിടുത്തെ കാരുണ്യം അനന്തമാണെന്നും അതിനാൽ ഏവരും രക്ഷിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. വലിയ നഗരങ്ങളിൽ അപ്പസ്തോലന്മാർ സഭകൾ സ്ഥാപിച്ചത് അവിടുത്തെ മാറ്റങ്ങളെയും വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭയത്തിനടിമപ്പെടാതെ സുവിശേഷ സാക്ഷ്യത്തിലൂടെ നീതിക്കും സത്യത്തിനുമായി ദാഹിക്കുന്ന മനുഷ്യർക്ക് പ്രത്യാശ നൽകുവാൻ പാപ്പ വിശ്വാസികളോട് ആവശ്യപ്പെട്ടു. സഭയുടെ ചെറിയ ഘടകങ്ങളിൽ ഇടവക കൗൺസിലുകളും രൂപതാസമിതികളും വെറും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളായി മാറരുതെന്നും അവ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുവാനുള്ള ഇടങ്ങളായിരിക്കണമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ദൈവത്തിന്റെ കുടുംബമായ സഭയിൽ ഏവർക്കും സ്ഥാനമുണ്ടെന്നും നമുക്ക് ലഭിച്ച എല്ലാ സ്നേഹവും പിന്തുണയും തിരികെ നൽകുവാനുള്ള ഒരു മാർഗമാണ് സഭയിലെ സേവനം എന്നതും പാപ്പ അടിവരയിട്ടു പറഞ്ഞു.
1: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണശേഷം ഏവരും പ്രാർത്ഥന ചൊല്ലുകയും പാപ്പ ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു. സമാപന ഗാനാലാപനത്തിന് ശേഷം വൈകുന്നേരം 8 മണിയോടെ പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക നുൺഷേച്ചറിലേക്ക് കാറിൽ യാത്രയായി. അവിടെ എത്തിയ പാപ്പ ഭക്ഷണം കഴിച്ച ശേഷം വിശ്രമിച്ചു. ജൂൺ 9 ചൊവ്വാഴ്ച രാവിലെ പരിശുദ്ധ പിതാവിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ആദ്യത്തേത് മാഡ്രിഡ് നഗരത്തിൽ തന്നെയുള്ള ഒരു പ്രധാന പ്രദർശന മേള സമുച്ചയമായ ഇഫേമ മാഡ്രിഡിൽ വെച്ച് സന്നദ്ധ പ്രവർത്തകർക്കൊപ്പമുള്ള സമ്മേളനമായിരുന്നു. സ്പെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും യൂറോപ്പിലെ പ്രധാന എക്സിബിഷൻ സെന്ററുകളിൽ ഒന്നുമായ ഈ സമുച്ചയം വലിയ അന്താരാഷ്ട്ര വ്യാപാരമേളകൾ, പ്രദർശനങ്ങൾ, കോൺഫറൻസുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കപ്പെടുന്ന ഒരിടമാണ്. 1980 സ്ഥാപിക്കപ്പെട്ട ഇവിടെ നിരവധി വലിയ ഹാളുകൾ, കോൺഫറൻസ് സൗകര്യങ്ങൾ, പ്രദർശന സ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെ 13 പ്രധാന പവലിയനുകളുണ്ട്. 240,000 ചതുരശ്ര മീറ്ററാണ് ഇതിന്റെ മൊത്തം ചുറ്റളവ്. രാവിലെ 7 മണിക്ക് അപ്പസ്തോലിക നുൺഷേച്ചറിൽ വിശുദ്ധ ബലിയർപ്പിച്ച പാപ്പ പിന്നീട് ചില സ്വകാര്യ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. തുടർന്ന് 9:30 നുൺഷേച്ചറിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയ പാപ്പ 10 മണിയോടെ ഇഫേമ മാഡ്രിഡ് സമുച്ചയത്തിലേക്ക് കാറിൽ യാത്രയായി. 10:30 അവിടെ എത്തിയ പാപ്പ ഗോൾഫ് കാറിൽ ആളുകൾക്കിടയിലൂടെ സഞ്ചരിക്കുകയും 10:30 സമുച്ചയത്തിന്റെ 3-ാം നമ്പർ പവലിയനിൽ ഒരുക്കപ്പെട്ടിരുന്ന സ്റ്റേജിലേക്കെത്തുകയും ചെയ്തു. മാഡ്രിഡ് അതിരൂപതാധ്യക്ഷൻ കർദിനാൾ കാനോയും പരിശുദ്ധ പിതാവിനെ അനുഗമിച്ചിരുന്നു. തുടർന്നു നടന്ന ഔദ്യോഗിക ചടങ്ങിൽ സ്വാഗതഗാനത്തിനുശേഷം വിവിധ സാക്ഷ്യങ്ങളും കലാപരിപാടികളും വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. ഇവയ്ക്കുശേഷം പരിശുദ്ധ പിതാവ് ഏവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.
2: മാഡ്രിഡിൽ
0: മാദ്രിദിലെ തന്റെ അപ്പസ്തോലിക സന്ദർശനവേളയിൽ ഉടനീളം സന്നദ്ധ പ്രവർത്തനം ചെയ്ത ഏവർക്കും ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. കർത്താവിനോടും സഭയോടും പാപ്പയോടുമുള്ള സ്നേഹത്തെപ്രതിയാണ് അവരുടെ സാന്നിധ്യവും സേവനങ്ങളും ഈ ദിവസങ്ങളിൽ അവർ നൽകിയതെന്ന് പാപ്പ പറഞ്ഞു. ദൈനംദിന ജോലികളിൽ നിന്നും അവധിയെടുത്തുകൊണ്ട് മുഴുവൻ സമയവും അർപ്പണ മനോഭാവത്തോടെ സേവനം ചെയ്തവരാണ് സന്നദ്ധ പ്രവർത്തകർ എന്നു പറഞ്ഞ പാപ്പ ഹൃദയം, കൈകൾ, ആശയങ്ങൾ, കഴിവുകൾ, പുഞ്ചിരി എന്നിവയിലൂടെയെല്ലാം അവർ നൽകിയ സേവനങ്ങൾക്ക് ദൈവം പ്രതിഫലം നൽകട്ടെയെന്നും ആശംസിച്ചു. തുടർന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ എടുത്തു പറയുന്ന പുളിപ്പിന്റെ ഉപമയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ജൂബിലി വർഷത്തിൽ സന്നദ്ധ സേവനം ചെയ്ത അനേകം സഹോദരീ സഹോദരന്മാരെപ്പോലെ മാദ്രിദിൽ സേവനം നടത്തിയവർ സൗജന്യത കൈമുതലാക്കിയ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ അടയാളമാണെന്ന് ചൂണ്ടിക്കാണിച്ചു. ഒരു സമൂഹത്തിന്റെ മാനുഷികവും ധാർമ്മികവും ആത്മീയവുമായ ഗുണം വളർത്തുന്ന ഒരു പുളിപ്പാണ് സൗജന്യത എന്നും ഇത് ദൈവത്തിന്റെ നഗരത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യതയാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. വളർച്ച എന്ന പദം സാമ്പത്തിക തലത്തിലേക്ക് ചുരുക്കപ്പെടുകയും പലിശയുടെയും ലാഭത്തിന്റെയും യുക്തിയാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു ലോകത്ത് യഥാർത്ഥ യുക്തി, അതായത് സമഗ്ര മനുഷ്യവളർച്ചയനുസരിച്ച് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും പാപ്പ പറഞ്ഞു. യേശുക്രിസ്തു സ്വർഗരാജ്യത്തിലെ പുളിപ്പ് ലോകത്തിലേക്ക് കൊണ്ടുവന്നുവെന്നും അവിടുത്തെ യാഗത്തിന്റെ ജലവും രക്തവും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയും ഉപയോഗിച്ചുകൊണ്ട് അത് രോഗബാധിതമായ മനുഷ്യരാശിയെ ഒന്നിപ്പിച്ചുവെന്നും പാപ്പ പറഞ്ഞു. സൂര്യനെയും നക്ഷത്രങ്ങളെയും ചലിപ്പിക്കുകയും കർത്താവായ യേശുവിനെ കണ്ടുമുട്ടിയവരുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹമാണ് ഇതിന്റെയെല്ലാം രഹസ്യമെന്നുള്ളതും പാപ്പ ചൂണ്ടിക്കാട്ടി.
1: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിനു ശേഷം നടന്ന സംഗീത പരിപാടിയെ തുടർന്ന് കർദിനാൾ കാനോ പരിശുദ്ധ പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. സമ്മേളനത്തിന്റെ അവസാനം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകി. സ്പെയിനിലേക്കുള്ള തന്റെ അപ്പസ്തോലിക യാത്രയിൽ മാഡ്രിഡ് നഗരത്തിലെ അവസാന പരിപാടിയായിരുന്ന സന്നദ്ധ പ്രവർത്തകർക്കൊപ്പമുള്ള സമ്മേളനത്തിനുശേഷം ഈ യാത്രയുടെ അടുത്ത പാദമായ ബാഴ്സലോണയിലേക്ക് യാത്രയാകാൻ വേണ്ടി സമ്മേളനസ്ഥലത്തുനിന്ന് പരിശുദ്ധ പിതാവ് മാഡ്രിഡിലെ അഡോൾഫോ സുവാരെസ് മാഡ്രിഡ് ബരാഹാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കാറിൽ യാത്രയായി. 3 കിലോമീറ്ററുകൾ അകലെയുള്ള ഈ വിമാനത്താവളത്തിൽ 11 മണിയോടെ എത്തിയ പരിശുദ്ധ പിതാവ് മാധ്യമപ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയും തുടർന്ന് 11:30 ബാഴ്സലോണയിലേക്ക് യാത്രയാവുകയും ചെയ്തു. 500 കിലോമീറ്ററുകളോളം നീണ്ട വിമാനയാത്രയ്ക്കു ശേഷം ഉച്ചകഴിഞ്ഞ് 12:30 പരിശുദ്ധ പിതാവ് ബാഴ്സലോണ ജോസെഫ് താരദീയാസ് ബാഴ്സലോണ എൽ പ്രാത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ സ്പെയിനിലേക്ക് June 6 to 12 തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ തുടർവിവരണമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 മുതൽ 12 വരെ തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി June 8 ഉച്ച മുതൽ June 9 ഉച്ചവരെ നടത്തിയ കൂടിക്കാഴ്ചകളുടെയും മറ്റ് ചടങ്ങുകളുടെയും തുടർ വിവരണമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 മുതൽ 12 വരെ തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ തുടർ വിവരണത്തിലൂടെയാണ് നാം മുൻപോട്ടു പോകുന്നത്. തന്റെ 4-ാമത്തെ വിദേശ അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി June 6-ാം തീയതി ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ നിന്ന് സ്പെയിനിലേക്ക് യാത്രയായ പാപ്പ തലസ്ഥാന നഗരിയായ മാഡ്രിഡിലെത്തുകയും ഔദ്യോഗിക സ്വീകരണമേറ്റുവാങ്ങുകയും ചെയ്തു. തുടർന്ന് രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വങ്ങളും രാജ്യത്തേക്കുള്ള നയതന്ത്ര പ്രതിനിധികളുമൊത്തുള്ള കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ച പരിശുദ്ധ പിതാവ് അബലർക്കും ആലംബഹീനർക്കും അഭയമേകുന്ന സേദിയ 24 അഭയകേന്ദ്രം സന്ദർശിക്കുകയും പിന്നീട് വൈകുന്നേരം 600,000 യുവജനങ്ങൾക്കൊപ്പം പ്രാർത്ഥനാ സമ്മേളനം നടത്തുകയും ചെയ്തു. June 7-ാം തീയതി നഗരത്തിലുള്ള സിബേലസ് ചത്തുരത്തിൽ 1,200,000 ആളുകളുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ച പരിശുദ്ധ പിതാവ് ഉച്ചകഴിഞ്ഞ് മാഡ്രിഡ് നഗരത്തിലുള്ള അഗസ്റ്റീനിയൻ സമൂഹാംഗങ്ങളെ സന്ദർശിക്കുകയും പിന്നീട് മൂവിസ്റ്റാർ അരീനയിൽ വെച്ച് സാംസ്കാരിക, കലാ, സാമ്പത്തിക, സ്പോർട്സ് രംഗങ്ങളിലുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 8-ാം തീയതി രാവിലെ സ്പെയിനിന്റെ പാർലമെന്റ് മന്ദിരത്തിലെത്തിയ പാപ്പ അവിടെയുള്ള ജനപ്രതിനിധികളെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഏറെ പ്രധാനപ്പെട്ട ഈ സമ്മേളനത്തിനുശേഷം രാജ്യത്തെ പ്രാദേശിക സഭാനേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പരിശുദ്ധ പിതാവ് മിത്രാൻ സമിതിയുടെ മന്ദിരത്തിലെത്തുകയും അവർക്കൊപ്പം സമയം ചിലവിടുകയും ചെയ്തു. തുടർന്ന് പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക നുൺഷേച്ചറിലേക്ക് തിരികെ പോവുകയും അവിടെ രാജ്യത്തെ മിത്രാന്മാർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തതുവരെയുള്ള വിവരണമാണ് കഴിഞ്ഞ ദിവസം വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അതിന്റെ വത്തിക്കാൻ ന്യൂസ് വെബ്സൈറ്റിലൂടെയും റേഡിയോയിലൂടെയും മറ്റ് സാമൂഹ്യമാധ്യമങ്ങളിലൂടെയും പങ്കുവച്ചത്. June 8-ാം തീയതി ഉച്ചകഴിഞ്ഞ് 4 മുതൽ നുൺഷേച്ചറിൽ വച്ചു നടന്ന ചില സ്വകാര്യ കൂടിക്കാഴ്ചകൾക്കു ശേഷമുള്ള പരിശുദ്ധ പിതാവിന്റെ പ്രധാന പരിപാടികൾ വൈകുന്നേരം അൽമുദേനയിൽ പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിലെ പ്രാർത്ഥന, സാന്തിയാഗോ ബെർണബേവു സ്റ്റേഡിയത്തിൽ അതിരൂപത വിശ്വാസി സമൂഹവുമൊത്തുള്ള പ്രാർത്ഥനാ സമ്മേളനം എന്നിവയായിരുന്നു. June 8-ാം തീയതി അൽമുദേനയിലുള്ള സെന്റ് മേരി ലെറയാൽ കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കും പരിശുദ്ധമ്മയോടുള്ള വണക്കത്തിനുമായി വൈകുന്നേരം 5:30 പാപ്പ കാറിൽ യാത്രയായി. 1879-ൽ പരിശുദ്ധമ്മയ്ക്കു വേണ്ടി ഒരു സ്മാരകമായി പണിചെയ്യുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ തയ്യാറെടുപ്പുകൾക്കു ശേഷം 1883-ൽ കല്ലിട്ട ഈ സമുച്ചയം എന്നാൽ പിന്നീട് ലിയോ 13-ാമൻ പാപ്പ മാഡ്രിഡ് രൂപത സ്ഥാപിച്ചതോടെ കത്തീഡ്രൽ ദേവാലയമാക്കി മാറ്റാൻ തീരുമാനിക്കപ്പെടുകയായിരുന്നു. 1911-ൽ മാത്രമാണ് ഈ ദേവാലയത്തിന്റെ ക്രിപ്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പിന്നീട് യുദ്ധങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും മൂലം വിവിധ തടസ്സങ്ങൾ നേരിട്ട ഈ പണികൾ അവസാനിച്ചത് 1993-ലാണ്. സ്പെയിനിലേക്കുള്ള തന്റെ 4-ാമത്തെയും തന്റെ പൊന്തിഫിക്കേറ്റിലെ 59-ാമത്തെയും അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി രാജ്യത്തെത്തിയ വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയാണ് 1993 June 15 ഈ ദേവാലയം കൂദാശ ചെയ്തത്. നുൺഷേച്ചറിൽ നിന്ന് ഏതാണ്ട് 18 കിലോമീറ്ററുകൾ അകലെയുള്ള ഈ അതിമനോഹരമായ ദേവാലയത്തിൽ വൈകുന്നേരം 6 മണിയോടെ എത്തിയ പാപ്പായെ മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഹൊസെ കോബോ കാനോയും സഹായമെത്രാനും ഉൾപ്പെടുന്ന സംഘം സ്വാഗതം ചെയ്തു. തുടർന്നു നടന്ന ഔദ്യോഗിക ചടങ്ങിൽ പ്രാരംഭഗാനത്തിനുശേഷം അതിരൂപതാധ്യക്ഷൻ പാപ്പായെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു. തുടർന്നു നടന്ന പ്രാർത്ഥനയ്ക്കും സുവിശേഷ വായനയ്ക്കും ശേഷം പരിശുദ്ധ പിതാവ് വചന സന്ദേശം നൽകി.
3: Saludo con afecto a todos vosotros, hermanos y hermanas, que con alegría y fervor os unís hoy al homenaje a Nuestra Señora de la Almudena, madre protectora de esta arquidiócesis, durante el cual pondré a sus pies la rosa de oro.
2: മാതൃ ദദ്രൂപതയുടെ മാതാവും സംരക്ഷകയുമായ അൽമുദേനയിലെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കാഴ്ചകൾ അർപ്പിക്കുവാൻ തനിക്കൊപ്പം എത്തിച്ചേർന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പാപ്പ തന്റെ ഹ്രസ്വമായ സന്ദേശം ആരംഭിച്ചത്. പുത്രസഹജമായ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മാതാവിന് ഒരു സുവർണ റോസാപ്പൂവും പാപ്പ സമർപ്പിച്ചു. നൂറ്റാണ്ടുകളായി മാദ്രിദ് നിവാസികൾ വണങ്ങിയിരുന്ന ഈ തിരുസ്വരൂപം ക്രൈസ്തവ പീഡനകാലങ്ങളിൽ കോട്ടയുടെ ചുവരുകളിലെ വിടവുകളിൽ സൂക്ഷിച്ചിരുന്നതും പിന്നീട് യാതൊരു കേടുപാടും കൂടാതെ അത് കണ്ടെത്തിയതും പാപ്പ എടുത്തു പറഞ്ഞു. പുരാതനമായ ഈ ഭക്തി സ്വഭാവ രൂപീകരണത്തിന് സഹായിക്കുന്ന ക്രൈസ്തവ വേരുകളെ തിരിച്ചറിയുവാൻ ഏവരെയും സഹായിക്കുമെന്നും ഏവർക്കും ജീവൻ പകർന്നുകൊണ്ട് നമ്മുടെ യാത്രയിൽ മുൻപോട്ടു പോകുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന മഹത്തായ പ്രത്യാശയുടെ അടയാളവും കൂടിയാണെന്ന് പാപ്പ പറഞ്ഞു. തകർന്ന ഒരു മതിലാണ് പരിശുദ്ധ അമ്മയ്ക്ക് ജനതയുമായുള്ള പുതിയ ഒരു കണ്ടുമുട്ടലിന് വഴി തുറന്നതെന്ന് സൂചിപ്പിച്ച പാപ്പ ഇത് വലിയ ഒരു അടയാളമാണെന്നും മതിലുകൾ തകർക്കുന്നത് ഇടങ്ങൾ തുറക്കുകയും സാധ്യതകൾ പുനഃസ്ഥാപിക്കുകയും പുനഃസ്ഥാപിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും പറഞ്ഞു. സമൂഹത്തിൽ നമ്മെ അകറ്റി നിർത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി മതിലുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. പുതിയതും മനോഹരവും ശാശ്വതവുമായ എന്തെങ്കിലും നിർമ്മിക്കുവാൻ മതിലുകൾ തകർക്കുവാൻ നാം തയ്യാറായിരിക്കണം എന്നുള്ളതാണ് അൽമുദേനയിലെ മാതാവ് തന്റെ സാന്നിധ്യവും ഉറപ്പായ സംരക്ഷണവും കൊണ്ട് നമ്മോട് പറയുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. കർത്താവ് തന്റെ വിശുദ്ധ ജനത്തോടൊപ്പം നടക്കുന്നുണ്ടെന്നും അവരുടെ ഭയങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവരുടെ എല്ലാ നല്ല ശ്രമങ്ങളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും ഏവർക്കും ബോധ്യമുള്ളതിനാൽ വിശ്വാസ സാക്ഷ്യത്തിൽ പതരരുതെന്നും ദൈവപിതാവിന്റെ സ്നേഹനിർഭരമായ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കണമെന്നും പാപ്പ ഏവരെയും ഉദ്ബോധിപ്പിച്ചു. ഒരു കുടുംബത്തിൽ സഹോദരി സഹോദരങ്ങൾ എന്ന നിലയിൽ വസിക്കണമെന്നും കാരുണ്യപ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിൽക്കണമെന്നും പ്രത്യാശ നഷ്ടപ്പെടുത്തരുതെന്നും സേവനങ്ങളിൽ പരസ്പരം പിന്തുണയ്ക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. അവസാനമായി പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക പ്രാർത്ഥനയും പാപ്പ ചൊല്ലിക്കൊണ്ട് അമ്മയുടെ മാതൃസംരക്ഷണത്തിന് ഏവരെയും ഭരമേൽപ്പിച്ചു.
4: പ്രഭാഷണശേഷം പാപ്പ പരിശുദ്ധ അമ്മയ്ക്ക് സ്വർണ റോസാപ്പൂ സമർപ്പിച്ചു. തുടർന്ന് ആലപിക്കപ്പെട്ട അൽമുദേനയിലെ പരിശുദ്ധ അമ്മയോടുള്ള ഗാനാലാപനത്തിനും പ്രാർത്ഥനകൾക്കും ശേഷം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകി. മാഡ്രിഡ് അതിരൂപത കത്തീഡ്രലിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള സാന്തിയാഗോ ബെർണബേവോ സ്റ്റേഡിയത്തിൽ അതിരൂപത വിശ്വാസി സമൂഹത്തിനൊപ്പമുള്ള സമ്മേളനത്തിനായി 6:30 പരിശുദ്ധ പിതാവ് യാത്രയായി. റിയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്റ്റേഡിയം 1947 ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. നിരവധി അറ്റകുറ്റപ്പണികൾക്കും മാറ്റങ്ങൾക്കും വിധേയമായ ഈ സ്റ്റേഡിയത്തിൽ 80,000-ലധികം ആളുകൾക്ക് ഇരിപ്പിടമുണ്ട്. 6:30 സ്റ്റേഡിയത്തിലെത്തിയ പാപ്പ ആളുകൾക്കിടയിലൂടെ ഗോൾഫ് കാറിൽ സഞ്ചരിക്കുകയും 7:00 പ്രധാന സ്റ്റേജിലെത്തുകയും ചെയ്തു. അതിരൂപതാധ്യക്ഷൻ കർദിനാൾ കാനോയാണ് പരിശുദ്ധ പിതാവിനെ സ്വീകരിച്ചത്. തുടർന്ന് നടന്ന ചടങ്ങിൽ സ്വാഗതഗാനവും അതിരൂപതാധ്യക്ഷന്റെ സ്വാഗതപ്രസംഗവും മാഡ്രിഡിനെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. തുടർന്ന് അൽമായ പ്രതിനിധികളുടെയും ഒരു വൈദികന്റെയും ഒരു കുടിയേറ്റ കുടുംബത്തിന്റെയും അടുത്തിടെ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു യുവാവിന്റെയും സാക്ഷ്യവും ഗാനാലാപനവും ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് അതിരൂപതാ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.
3: Buenas tardes. Yo supongo que para un jugador de fútbol hacer un gol en este estadio es
2: മാഡ്രിഡിലെ സാന്റിയാഗോ ബെർണബേയു സ്റ്റേഡിയത്തിൽ ഒത്തുചേർന്ന മാഡ്രിഡ് അതിരൂപതയിലെ വിശ്വാസികളെയും സഭാധികാരികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഹൃദ്യമായ ഭാഷയിലാണ് ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഡിയത്തിൽ ഗോൾ നേടുന്നത് ജീവിതത്തിലെ ഒരു വലിയ നേട്ടമാണെങ്കിൽ മാഡ്രിഡിലെ സഭ ഇന്ന് ദൈവരാജ്യത്തിനായി ഒരു സൂപ്പർ ഗോൾ നേടിയിരിക്കുകയാണെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു. ഈ സന്ധ്യാപ്രാർത്ഥന കേവലമൊരു ചടങ്ങല്ല, മറിച്ച് വിശ്വാസത്തിന്റെ വലിയൊരു ഗീതമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വൈവിധ്യമാർന്ന ശബ്ദങ്ങൾ ഒത്തുചേർന്ന് മനോഹരമായ ഒരു സംഗീതം സൃഷ്ടിക്കുന്നതുപോലെ
5: സഭയിലെ അംഗങ്ങളുടെ വ്യത്യസ്തതകൾ ഒത്തുചേർന്ന് ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെടണം. കേവലം കണക്കുകളോ വസ്തുതകളോ അല്ല സഭയെ കെട്ടിപ്പടുക്കുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയങ്ങൾ ഒത്തുചേർന്ന് ആലപിക്കുന്ന വിശ്വാസത്തിന്റെ ഗീതമാണെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു. സഭയെ ഒരു സംഗീതാലാപനത്തോടാണ് പാപ്പ ഉപമിച്ചത്. ആരാധനക്രമം എന്നത് നമ്മെ രക്ഷിച്ച ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സ്പെയിൻ എന്ന രാജ്യം സംഗീതത്തെയും നൃത്തത്തെയും സ്നേഹിക്കുന്ന ഒരു ജനതയുടേതാണ്. എന്നാൽ പലപ്പോഴും അവിടെയും നിരാശയും സംഘർഷങ്ങളും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ സുവിശേഷം പ്രത്യാശയുടെ വാതിലുകൾ തുറക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. മാദ്രിദ് പോലെയുള്ള വലിയ നഗരങ്ങൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക തീരുമാനങ്ങൾ എടുക്കുന്ന ഇടങ്ങളാണ്. ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളും പുതിയ ജീവിത സാഹചര്യങ്ങൾ തേടിയെത്തുന്ന പ്രവാസികളും ഇവിടെയുണ്ട്. ഇത്തരമൊരു മഹാനഗരത്തിൽ ക്രിസ്തീയ സാക്ഷ്യമെന്നത് കേവലം ഒരു വികാരമല്ല, മറിച്ച് സ്ഥിരതയുള്ള ഒരു ജീവിത ശൈലിയായി മാറണമെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. അപ്പസ്തോലന്മാർ സഭയെ സന്തോഷത്തിലേക്ക് വിളിച്ചതുപോലെ സുവിശേഷത്തിന്റെ ആനന്ദം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന സ്വരമായി മാറണമെന്നും ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നുവെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. തുടർന്ന് ജ്ഞാനസ്നാനത്തിന്റെ പ്രാധാന്യവും കടമകളും പാപ്പ ചൂണ്ടിക്കാട്ടി. മാമോദീസ ഒരു വ്യക്തിയുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റുന്നു. വ്യക്തിപരമായ താൽപ്പര്യങ്ങളും മുൻഗണനകളും ക്രിസ്തുവിൽ ഒന്നിക്കുന്നു. മുന്തിരിച്ചെടിയും ശാഖകളും പോലെ നാം ക്രിസ്തുവിൽ ഒന്നായിരിക്കുമ്പോൾ നമ്മുടെ കഴിവുകൾ പൊതുനന്മയ്ക്കായി മാറ്റിവെക്കപ്പെടുന്നു. ബാബേൽ ഗോപുരത്തിന്റെ കഥയിൽ മനുഷ്യർ ഒരേ ലക്ഷ്യത്തിനായി ഒത്തുചേർന്നുവെങ്കിലും അവിടെ ആശയവിനിമയം അസാധ്യമായിരുന്നുവെന്ന് പാപ്പ പറഞ്ഞു. എന്നാൽ പെന്തക്കുസ്താനുഭവം വ്യത്യസ്തതകളെ ആദരിച്ചുകൊണ്ട് ഏകത്വം പണിയുന്ന ഒന്നാണ്. ഏകദാനതയല്ല, മറിച്ച് വൈവിധ്യത്തിലെ ഐക്യമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. തുടർന്ന് തന്റെ ആദ്യ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസിലെ നെഹമിയയുടെ ഉദാഹരണവും പാപ്പ ഉദ്ധരിച്ചു. ജെറുസലേമിന്റെ പുനർനിർമ്മാണത്തിൽ മുഴുവൻ സമൂഹത്തെയും നെഹമിയ പങ്കാളികളാക്കി. ഇന്നത്തെ കാലഘട്ടത്തിൽ പുനർനിർമ്മാണം എന്നാൽ വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒരുമിച്ചു പണിയുക എന്നതാണ്. അതിന് കേൾവിയും സംവാദവും നീതിയുടെയും സാഹോദര്യത്തിന്റെയും അടിസ്ഥാനമായി മാറണമെന്നും സിനഡൽ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ബഹുസ്വരത എന്നത് ക്രമക്കേടല്ല, മറിച്ച് മനുഷ്യത്വം അതിന്റെ ലക്ഷ്യം കണ്ടെത്തുന്ന ഇടമായി മാറുന്നുവെന്നും പാപ്പ പറഞ്ഞു. വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളും ആത്മാക്കളും ഒന്നിച്ചു നിൽക്കുന്ന ഒരു മഹത്തായ നഗരമാണ് മാദ്രിദെങ്കിലും ദൈവം നഗരത്തിലെ ഓരോ നിവാസിയെയും വ്യക്തിപരമായി അറിയുന്നുവെന്നും അവിടുത്തെ കാരുണ്യം അനന്തമാണെന്നും അതിനാൽ ഏവരും രക്ഷിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. വലിയ നഗരങ്ങളിൽ അപ്പസ്തോലന്മാർ സഭകൾ സ്ഥാപിച്ചത് അവിടുത്തെ മാറ്റങ്ങളെയും വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭയത്തിനടിമപ്പെടാതെ സുവിശേഷ സാക്ഷ്യത്തിലൂടെ നീതിക്കും സത്യത്തിനുമായി ദാഹിക്കുന്ന മനുഷ്യർക്ക് പ്രത്യാശ നൽകുവാൻ പാപ്പ വിശ്വാസികളോട് ആവശ്യപ്പെട്ടു. സഭയുടെ ചെറിയ ഘടകങ്ങളിൽ ഇടവക കൗൺസിലുകളും രൂപതാസമിതികളും വെറും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളായി മാറരുതെന്നും അവ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുവാനുള്ള ഇടങ്ങളായിരിക്കണമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ദൈവത്തിന്റെ കുടുംബമായ സഭയിൽ ഏവർക്കും സ്ഥാനമുണ്ടെന്നും നമുക്ക് ലഭിച്ച എല്ലാ സ്നേഹവും പിന്തുണയും തിരികെ നൽകുവാനുള്ള ഒരു മാർഗമാണ് സഭയിലെ സേവനം എന്നതും പാപ്പ അടിവരയിട്ട് പറഞ്ഞു.
4: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണ ശേഷം ഏവരും പ്രാർത്ഥന ചൊല്ലുകയും പാപ്പ ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു. സമാപന ഗാനാലാപനത്തിനു ശേഷം വൈകുന്നേരം 8 മണിയോടെ പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക നുൺഷേച്ചറിലേക്ക് കാറിൽ യാത്രയായി. അവിടെ എത്തിയ പാപ്പ ഭക്ഷണം കഴിച്ച ശേഷം വിശ്രമിച്ചു. ജൂൺ 9 ചൊവ്വാഴ്ച രാവിലെ പരിശുദ്ധ പിതാവിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ആദ്യത്തേത് മാഡ്രിഡ് നഗരത്തിൽ തന്നെയുള്ള ഒരു പ്രധാന പ്രദർശന മേള സമുച്ചയമായ ഇഫേമ മാഡ്രിഡിൽ വെച്ച് സന്നദ്ധ പ്രവർത്തകർക്കൊപ്പമുള്ള സമ്മേളനമായിരുന്നു. സ്പെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും യൂറോപ്പിലെ പ്രധാന എക്സിബിഷൻ സെന്ററുകളിൽ ഒന്നുമായ ഈ സമുച്ചയം വലിയ അന്താരാഷ്ട്ര വ്യാപാരമേളകൾ, പ്രദർശനങ്ങൾ, കോൺഫറൻസുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കപ്പെടുന്ന ഒരിടമാണ്. 1980 സ്ഥാപിക്കപ്പെട്ട ഇവിടെ നിരവധി വലിയ ഹാളുകൾ, കോൺഫറൻസ് സൗകര്യങ്ങൾ, പ്രദർശന സ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെ 13 പ്രധാന പവലിയനുകളുണ്ട്. 240,000 ചതുരശ്ര മീറ്ററാണ് ഇതിന്റെ മൊത്തം ചുറ്റളവ്. രാവിലെ 7 മണിക്ക് അപ്പസ്തോലിക നുൺഷേച്ചറിൽ വിശുദ്ധ ബലിയർപ്പിച്ച പാപ്പ പിന്നീട് ചില സ്വകാര്യ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. തുടർന്ന് 9:30 നൂൺഷേച്ചറിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയ പാപ്പ 10 മണിയോടെ ഇഫേമ മാഡ്രിഡ് സമുച്ചയത്തിലേക്ക് കാറിൽ യാത്രയായി. 10:30 അവിടെയെത്തിയ പാപ്പ ഗോൾഫ് കാറിൽ ആളുകൾക്കിടയിലൂടെ സഞ്ചരിക്കുകയും 10:30 സമുച്ചയത്തിന്റെ 3-ാം നമ്പർ പവലിയനിൽ ഒരുക്കപ്പെട്ടിരുന്ന സ്റ്റേജിലേക്കെത്തുകയും ചെയ്തു. മാഡ്രിഡ് അതിരൂപതാധ്യക്ഷൻ കർദിനാൾ കാനോയും പരിശുദ്ധപിതാവിനെ അനുഗമിച്ചിരുന്നു. തുടർന്ന് നടന്ന ഔദ്യോഗിക ചടങ്ങിൽ സ്വാഗതഗാനത്തിനുശേഷം വിവിധ സാക്ഷ്യങ്ങളും കലാപരിപാടികളും വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. ഇവയ്ക്കുശേഷം പരിശുദ്ധപിതാവ് ഏവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.
5: മാദ്രിദിലെ തന്റെ അപ്പസ്തോലിക സന്ദർശനവേളയിൽ

0: ഹൃദയം, കൈകൾ, ആശയങ്ങൾ, കഴിവുകൾ, പുഞ്ചിരി എന്നിവയിലൂടെയെല്ലാം അവർ നൽകിയ സേവനങ്ങൾക്ക് ദൈവം പ്രതിഫലം നൽകട്ടെ എന്നും ആശംസിച്ചു. തുടർന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ എടുത്തു പറയുന്ന പുളിപ്പിന്റെ ഉപമയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ജൂബിലി വർഷത്തിൽ സന്നദ്ധ സേവനം ചെയ്ത അനേകം സഹോദരി സഹോദരന്മാരെപ്പോലെ മാദ്രിദിൽ സേവനം നടത്തിയവർ സൗജന്യത കൈമുതലാക്കിയ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ അടയാളമാണെന്ന് ചൂണ്ടിക്കാണിച്ചു. ഒരു സമൂഹത്തിന്റെ മാനുഷികവും ധാർമ്മികവും ആത്മീയവുമായ ഗുണം വളർത്തുന്ന ഒരു പുളിപ്പാണ് സൗജന്യത എന്നും ഇത് ദൈവത്തിന്റെ നഗരത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യതയാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. വളർച്ച എന്ന പദം സാമ്പത്തിക തലത്തിലേക്ക് ചുരുക്കപ്പെടുകയും പലിശയുടെയും ലാഭത്തിന്റെയും യുക്തിയാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു ലോകത്ത് യഥാർത്ഥ യുക്തി, അതായത് സമഗ്ര മനുഷ്യവളർച്ചയനുസരിച്ച് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും പാപ്പ പറഞ്ഞു. യേശുക്രിസ്തു സ്വർഗരാജ്യത്തിലെ പുളിപ്പ് ലോകത്തിലേക്ക് കൊണ്ടുവന്നുവെന്നും അവിടുത്തെ യാഗത്തിന്റെ ജലവും രക്തവും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയും ഉപയോഗിച്ചുകൊണ്ട് അത് രോഗബാധിതമായ മനുഷ്യരാശിയെ ഒന്നിപ്പിച്ചുവെന്നും പാപ്പ പറഞ്ഞു. സൂര്യനെയും നക്ഷത്രങ്ങളെയും ചലിപ്പിക്കുകയും കർത്താവായ യേശുവിനെ കണ്ടുമുട്ടിയവരുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹമാണ് ഇതിന്റെയെല്ലാം രഹസ്യമെന്നുള്ളതും പാപ്പ ചൂണ്ടിക്കാട്ടി.
1: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിനു ശേഷം നടന്ന സംഗീത പരിപാടിയെ തുടർന്ന് കർദിനാൾ കാനോ പരിശുദ്ധ പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. സമ്മേളനത്തിന്റെ അവസാനം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകി. സ്പെയിനിലേക്കുള്ള തന്റെ അപ്പസ്തോലിക യാത്രയിൽ മാഡ്രിഡ് നഗരത്തിലെ അവസാന പരിപാടിയായിരുന്ന സന്നദ്ധ പ്രവർത്തകർക്കൊപ്പമുള്ള സമ്മേളനത്തിനുശേഷം ഈ യാത്രയുടെ അടുത്ത പാദമായ ബാഴ്സലോണയിലേക്ക് യാത്രയാകാൻ വേണ്ടി സമ്മേളന സ്ഥലത്തുനിന്ന് പരിശുദ്ധ പിതാവ് മാഡ്രിഡിലെ അഡോൾഫോ സുവാരെസ് മാഡ്രിഡ് ബരാഹാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കാറിൽ യാത്രയായി. 3 കിലോമീറ്ററുകൾ അകലെയുള്ള ഈ വിമാനത്താവളത്തിൽ 11 മണിയോടെ എത്തിയ പരിശുദ്ധ പിതാവ് മാധ്യമപ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയും തുടർന്ന് 11:30 ബാഴ്സലോണയിലേക്ക് യാത്രയാവുകയും ചെയ്തു. 500 കിലോമീറ്ററുകളോളം നീണ്ട വിമാനയാത്രയ്ക്ക് ശേഷം ഉച്ചകഴിഞ്ഞ് 12:30 പരിശുദ്ധ പിതാവ് ബാഴ്സലോണ ജോസഫ് താരദിയാസ് ബാഴ്സലോണ എൽ പ്രാത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ സ്പെയിനിലേക്ക് ജൂൺ 6 മുതൽ 12 വരെ തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ തുടർവിവരണമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന്റെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പരിശുദ്ധ ലിയോ പതിനാമൻ പാപ്പ സ്പെയിനിലേക്ക് ജൂൺ 6 മുതൽ 12 വരെ തീയതി നടത്തുന്ന അപ്പസ്തോലികയാത്ര ഭാഗമായി ജൂൺ 9 ആഴ്ച ഉച്ചമിൽ ജൂൺ 10 ഉച്ചയിൽ നടത്തിയ കാഴ്ചകളുടെയും മറ്റ് ചടങ്ങുകളെയും തുടർ വിവരണം ഇന്നത്തെ പ്രഭാഷണത്തിൽ. പരിശുദ്ധവ് തന്റെ അപ്പസ്തോലിക യാത്രയുടെ രണ്ടാം പാദ ബാഴ്സലോണയ്ക്ക് യാത്രയായതുവരെയുള്ള വിവരങ്ങളാണ് വിനിമയക്കാരിയായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി കഴിഞ്ഞ ദിവസങ്ങളിൽ വത്തിക്കാൻ റേഡിയോയും വത്തിക്കാൻ ന്യൂസ് വെബ്സൈറ്റിലെയും മറ്റ് സാമൂഹ്യമാധ്യമങ്ങളെയും പങ്കുവച്ചു. മാഡ്രിഡ് ഔദ്യോഗിക കാഴ്ചകൾക്കും ചടങ്ങുകൾക്കും ശേഷം അഡോൾഫോ സുവാരസ് ബരഹാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഉച്ചയെ സ്പെയിനിലെ കറ്റലോണിയ പ്രവിശ്യയുടെ തലസ്ഥാനം ബാഴ്സലോണയ്ക്ക് യാത്ര പുറപ്പെട്ട പാപ്പ 100 കിലോമീറ്ററുകൾ നീണ്ട ഈ വിമാനയാത്രയ്ക്കു ശേഷം കഴിഞ്ഞ 12:00 ബാഴ്സലോണ ജോസെപ്പ് താരാദെയ്സ് ബാഴ്സലോണ ഇപ്രാത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കറ്റലോണിയയിലെ പ്രാദേശിക ഔദ്യോഗിക നേതൃത്വം പരിശുദ്ധവിനെ വിമാനത്തിൽ സ്വീകരിക്കുകയും തുടർന്ന് അവിടെയുള്ള വീഹാളിൽ ചെറിയൊരു കാഴ്ച നടത്തുകയും പാപ്പ വിമാനത്താവളത്തിന്റെ ചാപ്പിലെ സക്രാരി ആശീർവദിക്കുകയും ചെയ്തു. വിമാനത്താവളത്തിൽ നിന്നും 15 കിലോമീറ്ററും അകലെ ബാഴ്സലോണ നഗര വിശുദ്ധ കുര്യന്റെയും റോമൻ തവപീഠകാലത്ത് ക്രിസ്തുവർഷം 303 13-ാം രക്തസാക്ഷിയായ എവ്ലാരിയുടെയും പേരിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് പാപ്പ കാറിൽ യാത്രയായി. 599 വിശുദ്ധ കുരിശിനു സമർപ്പിക്കപ്പെട്ട ദേവാലയം 877 മുതൽ വിശുദ്ധ ഇവ്ലാലിയയ്ക്ക് കൂടി സമർപ്പിക്കപ്പെട്ട് 1290 ആരംഭിച്ച ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണി 15-ാം നൂറ്റാണ്ട് വരെ തുടർന്നു. 1760 ഈ ദേവാലയം മൈനർ ബസലിയായി ഉയർത്തപ്പെട്ടു. ബാഴ്സലിയിലെ വിശ്വാസി സമൂഹത്തിനൊപ്പം മധ്യാഹ്ന രാമപ്രാർത്ഥനയ്ക്കാണ് പരിശുദ്ധ ഈ ദേവാലയത്തിലെത്തിയത്. എത്തിയ പാപ്പായ ബാഴ്സലോണ തിരുപദാധ്യക്ഷൻ കർദിനാൾ ഹുവാൻഡെ ഒമയ്യ മെയ്യയും ഡീൻ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ആലയത്തിൽ പ്രവേശിച്ച പാപ്പ വിശുർബാനയ്ക്ക് മുൻപിൽ അല്പസമയം പ്രാർത്ഥനയിൽ ചിലവഴിച്ച ശേഷം ദേവാലയത്തിന്റെ മധ്യത്തിലെ പ്രധാന താരയിലെത്തി. തുടർന്ന് സ്വാഗതദാനത്തിനു ശേഷം തിരുപദാധ്യക്ഷൻ ശുദ്ധപിതാവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ശുദ്ധപിതാവിന്റെ നിങ്ങൾക്കും ലോക സമാധാന ഐക്യവും ഉണ്ടിയുമാണ് ഈ പ്രാർത്ഥനയിൽ തങ്ങൾ ദൈവത്തെ അപേക്ഷിക്കുന്നതെന്ന് സ്പാനിഷ് ഭാഷയിലുള്ള തന്റെ രംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇന്നു നടന്ന യാർദ്ധന മധ്യേ ശുദ്ധപിതാവ് സന്ദേശം നൽകി.
3: യാമപ്രാണയിലെ 6-ാം മണിയിലെ പ്രാർത്ഥനയ്ക്ക് ബാഴ്സലോണയിലെ സാക്രൂസ് സന്ത എവ്ലാർ ബസലിക്കയിൽ ഒരുമിച്ചുകൂടിയതിൽ ഉള്ള അതിയായ സന്തോഷം എടുത്തുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം അറിയിച്ചത്. വരനോട് സാരിക്കുന്നത് പോലെയാണ് യാമപ്രാർത്ഥന എന്നതും കൃപ തന്റെ ശരീരവുമായി ഐക്യപ്പെടുത്തി പിതാവിനോട് ഉയർന്ന പ്രാർത്ഥനയാണ് എന്ന രണ്ടത്തിക്കാൻ കൌൺസിലിന്റെ രണത്തെയും നാം ഏകശരമാകേണ്ടതിന് നാം എല്ലാവരും ഏകമാവിൽ സ്നം സ്വീകരിച്ചു എന്ന പൗലോസ് ലിഖ വാക്കുകളും ഉദ്ദേശാപ്പ മണവാടിയും ശരീരം എന്ന രണ്ടു ചിരങ്ങളെക്കുറിച്ചാണ് തുടർന്ന് സംസാരിച്ചത്. തന്റെ അംഗങ്ങളുടെ വൈവിധ്യ അനുഭവങ്ങളും കൃപാവരങ്ങളും സമ്പന്നമായ പ്രഥമവും പ്രധാനമായും ഒരു പ്രിയപ്പെട്ട വധുവെന്ന് നമ്മെ ഓർമ്മിക്കുമെന്ന് പാപ്പ പറഞ്ഞു. ബാഴ്സലോണയിലെ വിശുദ്ധരുടെ സമൂഹം പ്രതിനിധീകരിക്കുക അവിടുന്ന് തിരഞ്ഞെടുത്തതിന് ഈ അവബോധത്തോടെ ജീവിക്കുവാനും ക്രിസ്തു പിൻചെല്ലുവാനും പ്രകാരം യുദ്ധത്തിന്റെ പൂർണ്ണതയ്ക്ക്

0: നടനടനും പാപ്പ പ്രിയം ക്ഷണിച്ചു. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ഐക്യത്തോടെ കാഴ്മയുള്ള നന്നുള്ള ഹൃദയത്തോടെ വളരുന്നുവെന്നും സ്ഥിന്റെ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുന്നു. പാപ്പ പറഞ്ഞു, നമ്മുടെ ചുവടുകളിലും കുടുംബങ്ങളിലും ഇടവും ജോലങ്ങളിലും പരിശ മേഖലകൾ കൂരിയയിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുവിശ പ്രഘോഷിക്കുവാനുള്ള ഉടമയെയും ഫ്രാൻസ് പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു, ഏവിയം പൊതുവായ ഉത്തരത്വത്തെയും പൊതുവായ വിളിയെയും കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് രാഗം പരസ്പരത ക്ഷമ എന്നിവ ഊട്ടിയുറകൊണ്ട് ഒരു കുടുംബന്തരീക്ഷം പുലർത്തുവാൻ പാപ്പ ഏവരെയും ക്ഷണി. ഈ നഗരവും ഈ പ്രദേശവും ക്രിസ്തീയ സഹോദര്യത്തിന് തുറന്ന വലിയൊരു ഭവനമാണെന്ന് സഭയ്ക്ക് മുൻപാകെ പ്രഖ്യാപിക്കുവാൻ വിശുദ്ധ ജോൺ ബ്രണ്ടൻ പാപ്പ ഏവരെയും ക്ഷണിച്ചത് പാപ്പ അനുസ്മരി. എല്ലാ ധ്രുവത്തിനും അതീതം ഐക്യവും കൂടിയും കെട്ടിപ്പടുക്കുവാൻ സാധിക്കുന്ന സ്ഥിര മനോഭാവം വളർത്തുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. എല്ലാവരും ഒരേ ആത്മാവിന്റെ തനത്താൽ സജീവമാണെന്നതിനാൽ ഏവം വിശുദ്ധിയിലേക്ക് അളിക്കപ്പെട്ടിരിക്കുന്നത് പാപ്പ എന്ന് പറഞ്ഞു. ദൈവപദ്ധതി അനുസരിച്ച് അനുസരണത്തിലും വിശ്വാസത്തിലും സമർപ്പിക്കുവാൻ നാം ഏൽപ്പിക്കുന്നത് ആമാവാണെന്ന് പാ കൂട്ടിച്ചേർത്തു. ശരീരത്തിലെന്നപ്പോൾ നമുക്കിടയിൽ ശക്തവും ദുർബായ അവയവങ്ങൾ ഉണ്ടെന്നും എന്ന സന്ദേശമെല്ലായ്പ്പോഴും ഒന്നിയാണെന്നും ലദാനങ്ങളുടെ സഭയിൽ നാം ഐക്യപ്പെട്ടിരുന്നാൽ ശക്തരാണെന്നും പാപ്പ ചൂണ്ടിച്ചു. അതുകൊണ്ട് ദൈവം പെടുത്തിയിരിക്കുന്ന ഐക്യത്തെയും അനുദം അതിന്റെ പൂർത്തിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെയും നശിക്കുവാൻ ഒന്നിനെയും അനുവദിക്കാതിരിക്കുന്നത് ഓരോരുത്തരും കടമയാണെന്നും പാപ്പ ഓർമ്മിപ്പു. യുദ്ധങ്ങളും ഭിന്നതകളും അറിമുറിക്കപ്പെട്ട ഒരു ലോകത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നതും വ്യക്തിപരവുമായ ഒരു സമൂഹത്തിൽ അംഗങ്ങളുടെയും അംഗങ്ങളുടെയും വിലയിൽ പോലും ഐക്യതയും സ്വീകാര്യതയുടെയും സമാധാനത്തിന്റെയും സാക്ഷികളും പ്രവാചകന്മാരും ആഗ്രഹിക്കുന്നത് സാന്ത എവിടെ പോലെയുള്ള രക്തസാക്ഷികളുടെ അടിയുറച്ച ബോധ്യങ്ങളാണ്. അവരെ പോലെ ദൈവഹിതത്തിന് അതെന്ന് മറുപടി പറയുവാൻ ഏവർക്കും ശ്രമമെന്നും പാ പറഞ്ഞു.
1: പ്രാർത്ഥനയെ അവസാനം ഏവർക്കും ആശീർവാദം നൽകി. തുടർന്ന് ദേവാലയത്തിന്റെ ക്രിപ്റ്റ വിശുദ്ധ എവിലാലിയുടെ കലയ്ക്കരികിലെത്തി പിതാവ് പ്രാർത്ഥിച്ചു. പിന്നെ ഏവരും അതാ മന്ദിരത്തിലേക്ക് ഉച്ചഭക്ഷണനായി പോയി. വൈകുന്നേരം നാലോടെ കറ്റലോണിയയുടെ പ്രസിഡന്റ് സാൽവദോർ ഇല്ല ഈ റോ പാപ്പയുമായി കൂടിക്കാഴ്ചയ്ക്കെത്തി. 2021 ഘട്ടത്തിൽ സ്പെയിനെ ആരോഗ്യമന്ത്രിയായിരുന്ന ഇദ്ദേഹം 2024 കരെ നേതൃത്വത്തിലേക്കെത്തിയത്. വൈകുന്നേരം 5 മണിയോടെ ശത്തുള്ള അഗനിയൻ സഭാംഗങ്ങൾക്കൊപ്പം പരിശുദ്ധാവ് സ്വകാര്യ കാഴ്ച നടത്തി. ജൂൺ 9 വൈകുന്നേരം ശുദ്ധപിതാവിന്റെ പ്രധാനപ്പെട്ട കൂടിക്കകളിൽ ഒന്ന് നഗരത്തിലുള്ള ലീസ് കുംപാഞ്ഞീസ് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ യുവജനങ്ങൾക്കൊപ്പമുള്ള പ്രാർത്ഥസായാഹ്നമായി. ഇതിനായി വൈകുന്നേരം 7 കാറിൽ യാത്രയായ പാപ്പ 5 കിലോമീറ്ററുകളോ അകലെയുള്ള ഇയത്തിലേക്ക് 3:30 എത്തി. തുടർന്ന് പാ അവിടെയുണ്ടായിരുന്ന 30 ആംബുലൻസുകൾ വെഞ്ചു. ഏതാണ്ട് 40,000 ജനങ്ങളുണ്ടെന്ന സ്റ്റേഡിയത്തിലൂടെ പരിശുദ്ധ തുറന്ന വാഹിൽ സഞ്ചരിച്ചു. 1927 പണിപ്പെട്ട ഈ സ്റ്റേഡിയത്തിന് 55 ആളുകളെ കൊള്ളാനുള്ള വലിപ്പമുണ്ട്. 1992 ഓസ് മത്സരങ്ങൾക്കുശേഷം ഇവിടെ കലാ മത്സരങ്ങളും സമ്മേളനങ്ങളും നടക്കാറുണ്ട്. 8 പ്രാർത്ഥനാ സമ്മേളനം ആരംഭിച്ചു. പ്രാർത്ഥനാ സ്വീകരണങ്ങൾക്കുശേഷം അതിരൂപതാധ്യക്ഷ കർദിനാൾ ഒമയ്യ പാപ്പയെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു. തുടർന്നു നടന്ന ഗാനാലാപനക്കും പ്രാർത്ഥനകൾക്കും ശേഷം പാപ്പ യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് സംസാരിച്ചു.
0: ബാഴ്സലോണയിലെ യുവജനങ്ങൾക്കൊപ്പം നടത്തിയ ജാഗരണ പ്രാർത്ഥനാവേളയിൽ പാപ്പ യുവാക്കളുടെ വിവിധങ്ങളായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് കത്സഭയുടെ മാതാവത്തെ എടുക്കണിച്ചു. യുവാക്കൾ പങ്കുവച്ച അനുഭവ സാക്ഷ്യങ്ങൾക്ക് പാ നന്ദിയർ. സത്യത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള നമ്മുടെ ആഗത്തിന് വിശാലമായ ഒരു ചക്രവാളം ആവശ്യമാണെന്നും ഞായി ആഴത്തിൽ ഒരു യാത്ര എന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഓരോ പരിമിതമായ ചക്രവാളവും ചുവടും ഓരോവും നമ്മെ തിരഞ്ഞെടുത്തുമ്പോൾ അവ നമ്മെ വീണ്ടും മുന്നോട്ടു നടക്കുവാൻ പ്രേരിക്കണമെന്നും പാപ്പ. വ്യക്തിയെ കേന്ദ്രസ്ഥാനത്തതും വിവിധങ്ങളിൽ അനീതിയുടെയും അസ്തിത്വമായ ദാരിദ്ര്യത്തിനും സാഹചര്യങ്ങൾ കാരണമാകുന്നതും സാമൂഹിക അവസ്ഥകൾ നമ്മെ ഇഷ്ടപ്പെടുത്തണമെന്നും ലോകത്തിന്റെ പ്രലോഭക പകരമായി നിത്യതയുടെ നിമിഷങ്ങൾ വളർത്തിയെടുക്കുവാനും സുവിശേഷം വായിക്കുവാനും ദൈവമായി സംസാരിക്കുവാനും മറ്റുള്ളവരുമായി ഒരുമിച്ച് ആന്തരിക യാത്ര ശ്രമിക്കുവാനും സഭയോടൊപ്പം യാത്ര ചെയ്യുവാനും ഭീകരെ കണ്ടുമുട്ടും പാപ്പ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. ഏർപ്പാടുകൾ എന്നും ഒരു യാഥാർത്ഥ്യമാണ്. നിരാശ നിറഞ്ഞ യുദ്ധത്തിൽ യേശുവുമായുള്ള സമ്പർക്കം ജീവിതത്തിൽ അവിശ്വാസം വിടുവാനും രോഗങ്ങളിൽ നിന്നും സുപ്രാപിക്കുവാനും യുദ്ധത്തിലേക്ക് മടങ്ങുവാൻ വീണ്ടും എഴുന്നേൽക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നുവെന്നും പാ ചൂണ്ടിക്കാട്ടി. സമ്മർദ്ദങ്ങൾക്കും പ്രതീക്ഷകൾക്കും പിരിമുറുക്കങ്ങൾക്കും ആളുകളെ വിധിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാനസികാരോഗ്യം വീണ്ടെടുക്കുക എന്നത്

0: ഏറെ പ്രധാനപ്പെട്ടതാണെന്നും പാപ്പ പറഞ്ഞു. തന്റെ ഇഹവാസത്തിന്റെ അവസാനം യേശു അനുഭവിച്ച വേദനകളും കഷ്ടപ്പാടുകളെയും പാപ്പ എടുത്തു പറഞ്ഞു. അത്താഴത്തിന്റെയും ഗെത്സെമനിയിലെ പ്രാർത്ഥനയുടെയും നിമിളയും കുരിശിൽമതിനെ തൊട്ടു മുൻപ് ഭൂമിയെങ്ങും അധികാരം ബാധിച്ചതും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിവപുത്രൻ മനുഷ്യയുടെ എല്ലാവർക്കും ഏകാന്തം കഷ്ടപ്പാടുകളും സ്വന്തം ഏറ്റെടുത്തുവെന്ന് പാപ്പ വിശദീകരിച്ചു. നമ്മുടെ വേദന പങ്കുവയ്ക്കുകയും നമ്മുടെ ദുഃഖങ്ങളുടെ ഭരം വഹിക്കുകയും നമ്മോടൊപ്പം കപ്പെടുകയും നാം കരയുമ്പോൾ സഹവും കരുണയും തന്റെ സാന്നിധ്യം നമ്മുടെ അരികിൽ കരുണയും ദൈവത്തിന്റെ മുഖമാണ് ഇവിടെ പെടുന്നതെന്നും പറഞ്ഞു. എന്റെ കുരിശ് നമ്മോട് പറയുന്നത് ദൈവം നമ്മെ കരുതുന്നില്ല എന്നും വേദനയുടെയും ഏറ്റത്തെ ഏകാന്തതയുടെയും നിമിഷത്തിൽ അവൻ നമ്മോട് കൂടി കുരിശിൽ തറയ്ക്കുന്നു എന്നും അവനുടെ കണ്ണുനീർ മാത്ര മറ്റുള്ളവർ കേൾത്ത നമ്മുടെ പാടിന്റെ നിലവിളി കേൾക്കുന്നെന്നുമാണെന്ന് പറഞ്ഞു. പ്രയാസകരവും വേദനാജനകമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുന്ന ഭാരങ്ങൾ കൂടി അവനെ ഏൽക്കുകയും നിലനിർത്തുകയും വേണമെന്ന് പാപ്പ പറഞ്ഞു. ജീവിതത്തിന്റെ പുജനനം ദൈവം മാത്രമാണ് സാധ്യമാകുന്നതെന്നും പാ കൂട്ടിച്ചേർ. നമ്മെ വേദനയോട് ക്ഷമിക്കുവാൻ സാധിക്കുക എന്ന ദൈവകൃപയെ ഒരു അടയാളമെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. കുറ്റകൃത്യ വാർത്തകളും ഇന്നും കുടുംബബന്ധങ്ങളിലെ വിഷലിപ്തമായ അന്തരീക്ഷത്തെ പ്രതിഫലിപ്പുവെന്നും ദുരുപയോഗം അടിച്ചമർത്തൽ പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളും നിർഭാഗ്യത്താൽ പലപ്പോഴും സത്യങ്ങളിലേക്കും നയിക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. വ്യക്തിപരമായും സമൂഹം എന്ന നിലയിലും ഈ നാടക യാഥാർത്ഥ്യം അഭിമുഖീകരിക്കുവാൻ നാം എല്ലാവരും ഭയപ്പെട്ടിരിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. യേശു ക്ഷമയുടെ ഭാവിക്ക് ക്ഷണിക്കുമ്പോൾ ക്ഷമയുടെ കൃപയ്ക്കു വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു.
1: തുടർന്ന സുവിശേഷ ശേഷം ബുദ്ധപിതാവ് ജനസന്ദേശവും നൽകി. ജൂൺ 9 ചൊവ്വ വൈകുന്നേരം കാലിഫോർണിയയിലെ ലൂയിസ് കുംബാഞ്ഞിസ് ഒളിമ്പിക് സ്റ്റേഡിയയിൽ യുവജനങ്ങൾക്കൊപ്പം പ്രാർത്ഥനാ സായാഹ്നം നടത്ത പരിശുദ്ധപിതാ ലിയോ 14 പാപ്പ ശേഷത്തിലെ നിക്കോദേമുസിന്റെ വിധത്തെ പരാമർണ്ടാണ് വനസന്ദേശം നൽകുക. ഇരുട്ടിൽ തീർത്ഥാടനം നടത്തുന്ന വ്യക്തികളാണ് എന്നും ജീവിതത്തിന്റെ അനിശ്ചിതങ്ങൾക്കിടയിൽ അർത്ഥവും സത്യസ്നേഹവുമാണ് നാം അന്വേഷിക്കുന്ന പാപ്പ പ്രസ്താവിച്ചു. ജീവിതത്തിലും വിശ്വാസ അനുഭവത്തിലും നാം എല്ലാവരും ഇരുട്ടിന്റെയും സംശയങ്ങളുടെയും നിമിഷങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് പാപ്പ ഓർമ്മിച്ചു. അന്ധകാരത്തിന്റെ രാത്രികൾ അനുഗ്രഹത്തെയും പുനർജീവത്തിന്റെയും ഇടകൂടിയാണെന്നാണ് നിക്കോദേമുസ് ഓർമ്മിപ്പിക്കുന്നത് പാപ്പ പ്രസ്താവിച്ചു. നമ്മറ്റപ്പെടുത്താനോ രക്ഷിക്കാനോ അല്ല, രക്ഷിക്കാനും നവീകരിക്കാനും ആഗ്രഹത്തോടെ ദൈവം നമ്മെ സമീപിക്കുന്നത് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. അതുകൊണ്ടുതന്നെ രാത്രികളെ നമ്മുടേതാകട്ടെ, സഭയുടേതാകട്ടെ, സമൂഹത്തിൻ്റെതാകട്ടെ ഇരിക്കുക എന്നതകരുത് നമ്മുടെയെന്ന് പാപ്പ ബോധിപ്പിച്ചു. സ്പെയിൻ ഉള്ള ആധുനിക ലോകം നേരിടുന്ന വെല്ലുവിളികളെ ആത്മാർത്ഥതയോടെ കാണാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. പട്ടിണിയും സാമൂഹ്യ സാംസ്കാരിക ഭിന്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കു മുന്നിൽ ഏതുതരവി പടുത്തുയർത്താനാണ് നാം ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഇവരെയും സ്വാഗതം ചെയ്യുന്നതും അവരുടെയും അന്തസ്സുമാനിക്കുന്നതും ഒരു രാജ്യമായി സ്പെയിൻ നിലനിൽക്കേണ്ടതുണ്ടെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കു നയിക്കാൻ സുവിശേഷത്തിന്റെ സഭയ്ക്ക് സാധിക്കുമെന്ന് ഉറപ്പോടെ പ്രണ മനസ്സോടെയും വിശ്വാസത്തോടെ ശരണത്തോടെയും ദൈവത്തെ തേടാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. നമ്മുടേതായ ഒന്നിനെയും നഷ്ടപ്പെടാനല്ല, നമുക്ക് നിത്യജീവൻ നൽകാനും അവസാനമില്ലാത്ത അനന്തത്തിലേക്ക് നമ്മെ നയിക്കാനുമാണ് ദൈവം വഹിക്കുന്നതെന്ന് പാപ്പ ഉദ്ബോധിച്ചു. വിശ്രമാണവും മറ്റ് പ്രാർത്ഥനകളുമായി തുടർന്ന സമ്മേളനത്തിന്റെ സ്ഥാനം പരിശുദ്ധാവ് ഏവർ ആശീർവാദം നൽകുകയും മരിയൻ ഭക്തിഗാനത്തിനും സമാപന ഗാനത്തിനും ശേഷം അദ്വൈത മന്ദിരത്തിലേക്ക് വൈകിട്ട് ഇടയോടെ തിരികെ പോവുകയും ചെയ്തു. അവിടെ എത്തിയ പാപ്പ അത്താഴം കഴിച്ച ശേഷം വിശ്രമിച്ചു. പാപ്പായുടെ സ്പെയിനിലെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ അന്തിവസമായ 10 തീയതി വെച്ച ഉണ്ടായ പ്രധാന പരിപാടികളിൽ ഒന്ന് കറ്റലോണിയിലെ ജയിലുകളിലായ ബ്രീസ് 1 സന്ദർശനമായിരുന്നു. ബാഴ്സലോണ അരൂപത മന്ദിരത്തിൽ നിന്നും 44 കിലോമീറ്ററുകൾ അകലെയുള്ള ഇടത്തേക്ക് 10:30 പരിശുദ്ധ പിതാവ് കാറിൽ യാത്രയായി. 1991 ഉദ്ഘാടനം ചെയ്യേണ്ട ഈ ജയിൽ 21,000 ചശ്ര കിലോമീറ്റർ അധികം വിസ്തൃതിയാണ്. പുരുഷന്മാർക്കു വേണ്ടി മാത്രമതായിരുന്ന ഈ ഇടത്തിൽ 1993 തടവുകാർക്കായി ഒരു വിഭാഗം ആരംഭിച്ചിരുന്നു. രാവിലെ 11 മണിക്ക് ജയിലിലെത്തിപ്പായ ജയിൽ ഡയറക്ടറും ചപ്ലൈൻമാരായി സേവനുഷ്ഠിക്കുന്ന വൈദികരുൾപ്പെടെ മറ്റു പ്രവർത്തകർ ചെറിയൊരു വിഭാഗം തടവുകാരും സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് സ്വീകരിച്ചു. സ്വാഗത ഗാനാലാപനത്തിനും ഡയറക്ടറുടെ സ്വാഗത പ്രസംഗത്തിനു ശേഷം ഒരു 2 തടവുകാരുടെയും ലക്ഷ്യമുണ്ടായിരുന്നു. തുടർന്ന്

0: പരിശുദ്ധാവ് തന്റെ പ്രഭാഷണം നടത്തി. തന്റെ ജയിൽ സന്ദർശനത്തിന്റെ വേളയിൽ തനിക്ക് മുൻപ് സാരിച്ച മൂസെ, ഹൊസഫിയ എന്നിവരുടെ ശിഷ്യങ്ങളെ പ്രശംപാപ്പ ജയിൽ നടത്തുന്ന ആത്മിക ശുശ്രൂഷയുടെ പ്രാധാന്യം വെളിക്കുന്ന ഫാദർ സൂസിന്റെ വാക്കുകൾ പ്രത്യേകം പരാമർശിച്ചു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടുതന്നെ എല്ലാ മനുഷ്യരും പ്രാധാന്യമർഹിക്കുന്ന കാര്യം എടുപറഞ്ഞ പാപ്പ കർത്താവിന്റെ കരുണായമായ അവന്റെ സ്വവും എപ്പോൾ നമ്മുടെ മേലുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. നിങ്ങൾ അയക്കുന്ന അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ അകൽച്ചും വേദനിക്കുകയും മുന്നോട്ടു പോകാനുള്ള ആഗ്രഹം ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ കണ്ണുകളുയർ ക്രിസ്തുവിലേക്ക് നോൻ തടവുകാരൻ പരിശുദ്ധ പിതാ ആഹ്വാനം ചെയ്തു. നിങ്ങൾക്കൊപ്പം അനേകം മനുഷ്യരിലൂടെ അവൻ തന്റെ സ്നേഹ സാമീപ്യവും അറിയിക്കുന്നുണ്ടെന്ന് പാപ്പ പ്രസ്താവിച്ചു. ജീവിതത്തിലെ തെറ്റുകളല്ല നമ്മുടെ വ്യക്തിത്വ തീരുമാനിക്കേണ്ടതെന്ന് വിശുദ്ധ അഗന്റെ ജീവിതത്തിലും വാക്കുകളിലും കാണുന്നതുപോലെ നമ്മെ തന്നെ പത്തനപ്പെടുത്താൻ നമ്മെ ദൈവ വിട്ടുകൊടുത്താൽ നമ്മുടെ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും മാറ്റാനുള്ള അവസരം നമുക്ക് ലഭിക്കുമെന്ന് പ ഓർമ്മിപ്പിച്ചു. അനുനിമിഷ്യാശയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന കർത്താവിനോട് ചുനിൽക്കാൻ ആഹ്വാനിത പാപ്പ ഭൗതികമായ തടസ്സങ്ങൾക്കും നമ്മെ അവനിൽ അകറ്റി നിർത്താനല്ലെന്ന് ഓർമ്മിപ്പിച്ചു. നമുക്കുള്ളിൽ അവന്റെ വസ്തലമുണ്ടെന്ന് അവൻ നമ്മുടെ മനസ്സോട് പറയുന്നുണ്ടെന്നും അവന് ഒരു അവസരം കൊടുക്കാൻ തയ്യാറാകേണ്ടതുണ്ടെന്നും പാപ്പ പറഞ്ഞു. നന്നായിരിക്കുന്നവരിൽ സ്നേഹിക്കുന്നതും പക്ഷേ ജീവിതം മെച്ചപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും അവൻ നമുക്ക് പുനരാതിനുള്ള അവർ വെച്ചു നീട്ടുന്നുണ്ടെന്നും പാപ്പ പ്രസിച്ചു. മനുഷ്യ ക്രൈസ്തവരിരിക്കുക എന്നാൽ തെറ്റിലകപ്പെടുക എന്നതിനേക്കാൾ പരിവർത്തനത്തിനും അനുതാപത്തിനും അനുത്തിനും ക്ഷമ തയ്യാറാകുക എന്ന അർത്ഥമാണെന്ന് പാപ്പ ബോധിപ്പിച്ചു.
1: പ്രഭാഷണശേഷം ഏവർക്കും പരിതപിതാവ് ആശ്വാദം നൽകി. പിന്നീട് നടന്ന സമന ഗാനാലാപനത്തിനു ശേഷം പരിതപിതാവ് കുറച്ചടവുകാരെ വ്യക്തിപരമായി അഭിവാദ്യം ചെയ്തു. ബ്രിയാൻസ് ഒന്ന് സന്ദർശനം അവസാനിച്ച ശേഷം ലിയോ പതിനാലാം പാപ്പ ഈ ദിനത്തിലെ രണ്ടാമത്തെ പ്രധാന ചടങ്ങിന്റെ ഭാഗമായി ഇവിടെ നിന്ന് 32 കിലോമീറ്റർ അകലെയുള്ള ഉച്ചറാത്തിലെ ബുദ്ധമ്മയുടെ പേരിൽ ബെനഡിക്റ്റൈൻ ആശ്രമത്തിലേക്ക് കാറിൽ യാത്രയായി. ഇതോടെ ഈ ക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കേവർക്കും നന്ദി, നമസ്കാരം.

0: ലൗതൂർ യേശു ക്രിസ്തുസ്, യേശു ക്രിസ്തുവിനെ സ്തുതി.
1: വാറ്റ് ആൻ റേഡിയോ, എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കും നമസ്കാരം. വിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ സ്പെയിനിക്ക് ജൂൺ മുതൽ 12 തീയതികളിലായി നട അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി ജൂൺ 1 ചൊവ്വാഴ്ച ഉച്ച ജൂൺ 10 ബുധനാഴ്ച വരെ നടത്തിയ കാഴ്ചകളുടെയും മറ്റ് ചടങ്ങുകളും തുടർവിവരണം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ പിതാവ് തന്റെ സ്തോലിക യാത്രയും രണ്ടാം പാദം ബാഴ്സലോണയ്ക്ക് യാത്ര വരെയുള്ള ദിനങ്ങളാണ്. വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്കാൻ ഡിക്കാസ്റ്ററി കഴിഞ്ഞ ദിവസങ്ങളിൽ വത്തിക്കാനിലൂടെയും വത്കാൻ ന്യൂസ് വെബ്സിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പങ്കുവച്ചത്. മഡ്രിഡിലെ ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്കും മറ്റ് ചലക്കും ശേഷം ടോൾഫോ സുവാരസ് മഡ്രിഡ് ബരഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഉച്ചയോടെ ഇനിയെ കറ്റല പ്രവിശ്യയുടെ തലസ്ഥാനമായ ബാഴ്സലോണയിലേക്ക് യാത്രപ്പെട്ട പാപ്പ. 500 കിലോമീറ്ററുകളോളം നീണ്ട യാത്രയ്ക്കുശേഷം ഉച്ചകഴിഞ്ഞ് 12:30 ബാഴ്സലോണ ജോസെഫ് താരാദിയാസ് ബാഴ്സലോണ എൽപ്രാത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. കരലോണിയയിലെ ദേശീയ ഔദ്യോഗിക നേതൃത്വം ശുദ്ധപിതാവിനെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുകയും തുടർ അവിടെ

0: ഉള്ള ബിഹാളിൽ ചെറിയ കൂടിക്കാഴ്ച നടത്തി പാപ്പ വിമാനത്താവളത്തിന്റെ ചാപ്പലിലെ സക്രാരി ആശീർവദിക്കുകയും ചെയ്തു. വിമാനത്താവളത്തിൽ നിന്നും 15 കിലോമീറ്ററുകളോ അകലെ ബാഴ്സലോണ നഗരത്തിൽ വിശുദ്ധ കുരിശിന്റെ റോമൻ ക്രൈസ്തവ പീഠനകാലത്ത് ക്രിസ്തുവർഷം 3-ൽ തന്റെ 13-ാം വയസ്സ് രക്തസാക്ഷിയ വിശുദ്ധ എവ്ലാലിയുടെ പേരിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിലെ പാപ്പ കാർയാത്രയായി 590-ൽ വിശുദ്ധ കുരിശിന് സമർപ്പിക്കപ്പെട്ട ഈ ദേവാലയം 877 മുതലാണ് എവ്ലാലിക്കു കൂടി സമർപ്പിക്കപ്പെട്ടത്. 1298-ൽ ആരംഭിച്ച ഈ ദേവാലയ അറ്റകുറ്റപ്പണികൾ 15 വരെ തുടരുന്നു. 1867-ൽ ഈ നിലയം മൈനർ ബലിക്കയായി ഉയർത്തപ്പെട്ടു. ബാഴ്സലോണയിലെ വിശ്വസി സമൂഹത്തിനും മധ്യാഹ്ന നാമപ്രാർത്ഥനയ്ക്കായാണ് പരിശുദ്ധാവ് ഈ ദേവാലയത്തിലേക്ക് എത്തിയത്. ഇവിടെ എത്തിയപ്പോയെ ബാഴ്സലോണ അതിരൂപതാധ്യക്ഷൻ കർദിനാൾ ഹോസെ ഒമെയ്മയെയും ദിനും ചേർന്ന് സ്ഥു. തുടർന്ന് ദേവാലയത്തിൽ പ്രവേശിച്ച പാപ്പ ശുദ്ധ കുർബാനയ്ക്കു മുന്നിൽ അല്പസമയം പ്രാർത്ഥനയിൽ ചേർത്ത ശേഷം ദേവാലയത്തിന്റെ മധ്യത്തിലൂടെ പ്രധാന താരയിലെത്തി സ്വാഗതഗാനത്തിനുശേഷം അതിരൂപതാധ്യക്ഷൻ പരിശുദ്ധ പിതാവിനെ സ്വാഗതം ചെയ്തു സംസാരിച്ചു. പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾക്കും ലോകത്ത് സഹനവും ഐക്യം ഉണ്ടാകാൻ വേണ്ടിയുമാണ് ഈ പ്രാർത്ഥനയിൽ തങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നതെന്ന് ഭാഷയിലുള്ള തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന യാമപ്രണാമധ്യെ പരിശുദ്ധാവ് വചനം നൽകി.
1: യാമപ്രാർത്ഥനയിൽ 6-ാം മണിക്കൂറിൽ പ്രാർത്ഥനയ്ക്ക് ബാഴ്സലോണയിലെ സാക്രൂസ് സ എവ്ലാലിയ ബസിലിക്കയിൽ ഒരുമിച്ചു കൂടിയതിൽ ഉള്ള അതിയായ ശ്രമം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം അറിയിച്ചത്. വരനോട് സംസാരിക്കുന്നത് പോലെയാണ് യാമപ്രാർത്ഥന എന്നതും ക്രിസ്തു ശരീരവുമായി ഐക്യപ്പെടുത്തി പിതയുടെ ഉയർത്തുന്ന പ്രാർത്ഥനയാണിത്. 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ പഠനത്തെയും നാം ഏകശരീരമാകേണ്ടതിന് നാം എല്ലാവരും ആത്മാവിൽ ജ്ഞാനം സ്വീകരിച്ചു എന്ന പൗലോസ്ലായുടെ വാക്കുകളും ഉദ്ധരിച്ച പാപ്പ പിയും ശരീരവും എന്ന ചിത്രങ്ങളെക്കുറിച്ച് തുടർന്ന് സംസാരിച്ചത്. തന്റെ അങ്ങനെ വൈവിധ്യ അനുഭവ കൃപാവരങ്ങം കൊണ്ട് സമ്പന്നമായ സഭ പ്രധാനമായി ഒരു പ്രിയപ്പെട്ടവാണെന്ന് നമ്മെ ഓർപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. ബാഴ്സലോണയിലെ വിശുദ്ധരുടെ സമൂഹത്തെ പ്രതിനിധീകരിക്കുവാൻ ഇന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തതിനാൽ ഈ ബോധത്തോടെ ജീവിനും ക്രിസ്തുവിനെ ചെല്ലുവാനും പ്രകാരം ബോധത്തിന്റെ പൂർണ്ണതയ്ക്ക് നടന്നെടുക്കുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. കർത്താവിൽ സ്നേഹിക്കപ്പെടുവാൻ നമ്മെ തന്നെ വിടുമ്പോൾ ഐക്യത്തെ താഴ്മയുള്ള നന്ദിയുള്ള ഹൃദയത്തോടെ വളരുന്നുവെന്നും സ്നേഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യുവാൻ സാധ്യമെന്നും പാപ്പ പറഞ്ഞു. നമ്മുടെ പാടുകളിലും കുടുംബങ്ങളിലും ഇടകളിലും സ്ഥലങ്ങളിലും ചിലന മേഖലകളിലും കൂരിയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുവിശേഷം പ്രഘോഷിക്കുന്ന കടമയെയും ഫ്രാൻസിസ് പാപ്പയുടെ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. എവരുടെയും പൊതുവായ പുത്രത്വത്തെയും പൊതുവായ വിളിയേച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ത്യാഗം, പരസ്പര ശ്രദ്ധ, ക്ഷമ എന്നിവ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഒരു കുടുംബാന്തരി പുലർത്തുവാനും പാപ്പ ഏവരും ക്ഷണിച്ചു. ഈ നഗരവും ഈ പ്രദേശവും ക്രിസ്തീയ സാഹോദര്യത്തിന് തുറന്ന വലിയ ഒരു ഭവനമാണെന്ന് സഭയ്ക്ക് മുൻപാകെ പ്രഖ്യാപിക്കാൻ വിശുദ്ധ രണ്ടാമൻ പാപ്പ ഏവരെയും ക്ഷണിച്ചതും പാപ്പ അനുസ്മരിച്ചു. ധ്രുവീകരണത്തിന് അതീതമായി അവം കൂട്ടായ്മയിൽപ്പെടുക്കുവാൻ സാധുന്ന സഹോദരനോഭാവം വളർത്തുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. എല്ലാവരും ആത്മാവിന്റെ പ്രവർത്തനത്താൽ സജീവമെന്നതിനാൽ ഏവരും വിശുദ്ധിയിലേക്ക് അണിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ദൈവപദ്ധതി അനുസരണത്തിലും വിശ്വാസത്തിലും ദൈവം സമർപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ആത്മാവാണെന്ന് കൂട്ടിച്ചേർത്തു. ശരീരത്തിലെന്ന പോലെ നമുക്കിടയിൽ ഇത്തവും ദുർബലമായ അവയവങ്ങളും ഉണ്ടെന്നും സന്ദേശമെല്ലായ്പ്പോഴും ഒന്നുതരം ലബ്ധാനങ്ങളുടെ സമൃദ്ധിയിൽ നാക്കപ്പെട്ടിരിക്കുന്നത് ശക്തരാണെന്നും ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് ദൈവം രൂപത്തിയിരിക്കുന്ന ഐക്യം അനുദിനം അതിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെയും നശിപ്പിക്കുവാൻ ഒന്നിനെയും അനുവദിക്കാതിരിക്കേണ്ടത് ഓരോരുത്തരുടെ ഇടമയാണെന്നും ഓർമ്മിപ്പിച്ചു. യുദ്ധങ്ങളാലും ഭിന്നതകളാലും പെട്ട ഒരു ലോകം വിഘടിച്ചുകൊണ്ടും വ്യക്തിപരവുമായ ഒരു സമൂഹത്തിൽ ത്യാഗരുടെയും യാഗരുടെയും വിലയിൽ പോയി ഐക്യത്തിന്റെയും സ്വീകാര്യതയുടെയും സമാധാനത്തെയും സാക്ഷ്യം പ്രവാചകന്മാരാകുവാൻ ആഗ്രഹിച്ചത് സന്താലിയെ പോലെയുള്ള രക്തസാക്ഷികളിൽ ഉറച്ച ബോധ്യങ്ങളാണ്. അവരെ പോലെ ഗീതത്തിന് അതേ ഏർപ്പടി പറയുവാൻ സാധ്യമെന്നും പാപ്പ പറഞ്ഞു.
0: പ്രാർത്ഥനയുടെ ഏവർക്കും ആശീർവാദം നൽകി. തുടർന്ന് ദേവാലയത്തിന്റെ കൃപ വിശുദ്ധ എവ്ലാലിയുടെ കൽക്കരികിലെത്തി പിതാവ് പ്രാർത്ഥിച്ചു. പിന്നീട് ഏവരും തിരുപതാ മന്ദിരത്തിൽ ഉച്ചഭക്ഷണായി പോയി. വൈകുന്നേരം 4-ന് കറ്റലോണിയുടെ പ്രസിഡന്റ് സോർ ഇല്ല റോക്ക പാപ്പയുമായി കൂടിക്കാഴ്ചയ്ക്കെത്തി. 2020-21 കാലഘട്ടത്തിൽ സ്പെയിനിന്റെ ആരോഗ്യമന്ത്രിയായിരുന്ന ഇദ്ദേഹം 2024-ലാണ് കറ്റയുടെ നേതൃത്വത്തിലേക്കെത്തിയത്. വൈകുന്നേരം 5 മണിയോടെ ദേശത്തുള്ള അസ്റ്റീനിയൻ സഭ

0: അംഗം പരിശുദ്ധാവ് സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. ജൂൺ 9 തീയതി വൈകുന്നേരം പരിശുദ്ധപിതാവിന്റെ പ്രധാന കൂടിക്കാഴ്ചകളിൽ ഒന്ന് നഗരത്തിലുള്ള ലൂയി കുംപാഞ്ഞിസ് ഒളിക് സ്റ്റേഡിയത്തിൽ ഞങ്ങൾക്കൊപ്പമുള്ള പ്രാർത്ഥനാ സന്നമായിരുന്നു. ഇതിനായി വൈകുന്നേരം 7:30 കാറിൽ യാത്രയായ പാപ്പ 5 കിലോമീറ്ററുകളോളം അകലെയുള്ള ഈ സ്റ്റേഡിയത്തിലേക്ക് 8:30 തുടർന്ന് അവിടെയുണ്ടായിരുന്ന 30 ആംബുലൻസുകൾ വെഞ്ചരിച്ചു. ഏതാണ്ട് 40,000 ജനങ്ങളുണ്ട സ്റ്റേഡിയത്തിലെ പരിശുദ്ധ പിതാവ് തുറന്ന വാതിൽ സഞ്ചരിച്ചു. 1927 ചെയ്യപ്പെട്ട സ്റ്റേഡിയത്തിന് 50,000 ആളുകളെ ഉൾക്കൊള്ള വലിപ്പമുണ്ട്. 1992 ഒളിമ്പിക്സ് മത്സരങ്ങൾക്കു ശേഷം ഇവിടെ വിവിധ കലാ കായിക മത്സരങ്ങളും സമ്മേളനങ്ങളും നടന്നു. 8:00 പ്രാർത്ഥന മേളനം ആരംഭിച്ചു. പ്രാരംഭ സ്വീകരണ ചടങ്ങൾക്കു ശേഷം തിരുപദാധ്യക്ഷൻ കർദിനാൾ ഉമയ്യ അമയ്യ പാപ്പായെ സ്വാഗതം ചെയ്തിട്ട് സംസാരിച്ചു. തുടർന്ന് നടന്ന ഗാനാലാപനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം പാ യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് സംസാരിച്ചു.
1: ബാഴ്സലോണയിൽ യുവജനങ്ങൾക്കൊപ്പം നടത്തിയ ജാഗര പ്രാർത്ഥനാ വേളയിൽ പാ യുവാക്കളുടെ വിവിധങ്ങളായ ഇരുങ്ങൾക്ക് മറുപടി നീക്കൊണ്ട് കത്തോലിക് സഭയുടെ മാതൃഭാവത്തെ എടുത്താണിച്ചു. യുവാ പങ്കുവച്ച അനുസാക്ഷ്യങ്ങൾക്ക് പാപ്പ നന്ദി അർപ്പിച്ചു. സത്യത്തിൽ സന്തോഷത്തിനും വേണ്ടിയുള്ള നമ്മുടെ യാഗത്തിന് വിശാലമായ ഒരു ചക്രവാളം ആവശ്യമാണെന്നും അതിനായി ആള ഒരു യാത്ര ആവശ്യമെന്നും പാ ഓർമ്മിപ്പിച്ചു. ഓരോ പരിമിതമായ ചക്രവാളം, ഓരോ ചുവട്, ഓരോ വിജയവും നമ്മെ തൃപ്തിപ്പെടുത്തുമ്പോൾ അവ നമ്മെ വീണ്ടും മുൻപോട്ട് നടക്കുവാൻ പ്രേരിപ്പിക്കണമെന്നും പറഞ്ഞു. വ്യക്തിയെ കേന്ദ്രസ്ഥർത്താത്തതും വിവിധ തലങ്ങളിൽ അനുടേയും അസ്ഥിര ദാരിദ്ര്യത്തെയും സാഹചര്യ കാരണമാകുമായ സാമൂഹ്യ വ്യവസ്ഥകൾ നമ്മെ അസ്വസ്ഥപ്പെടുമെന്നും ലോകത്തിന്റെ ലോഭനങ്ങൾക്ക് പകരം നിശബ്ദതയുടെ നിങ്ങൾ വളർത്തിയെടുക്കുവാനും സുവിശേഷം വായിക്കുവാനും ദൈവവുമായി സംസാരിക്കുവാനും ഒരുവരുമായി ഒരുമിച്ച് ആന്തരിക യാത്ര നടത്തുവാൻ ശ്രമിക്കാനും സഭയോട് യാത്ര ചെയ്യുവാനും വൈദികരെ കണ്ടുമുട്ടുവാനും യുവജനങ്ങൾ ആഹ്വാനം ചെയ്തു. കഷ്ടപ്പാടുകൾ എന്നും യാഥാർത്ഥ്യമാണെന്ന് ആശം നിറഞ്ഞ ജീവിതത്തിൽ യേശുവുമായുള്ള സമ്പർക്കം ജീവിതത്തിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും രോഗങ്ങളിൽ നിന്നും സുഖപ്രാപിക്കുവാനും ജീവിതത്തിലേക്ക് മടങ്ങുവാൻ വീണ്ടും എഴുക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നുവെന്നും പാപ്പ ചൂണ്ടാട്ടി. സമ്മർദ്ദങ്ങൾക്കും പ്രതികൾക്കും പിരിമുറു ആളുകളെ ലഭ്യമാക്കുന്ന ഒരു സ്ഥിരത്തിൽ മാനാരോഗ്യം വീണ്ടെടുക എന്നത് പ്രധാനപ്പെട്ടതാണെന്നും പാപ്പ പറഞ്ഞു. തന്റെ ഇഹലോകവാസത്തിന്റെ അവസാനം യേശു അനുഭവിച്ച വേദനകളെയും കഷ്ടതകളെയും പാപ്പ എടുത്തു പറഞ്ഞു. അത്താഴത്തിന്റെയും ഗത്സമനിയിലെ പത്തനിയുടെയും നിമിളയും കുരിശിക്കുന്നതിന് തൊട്ടുമുൻ ഭൂമിയെങ്ങും പ്രകാരം ബാധിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവപുത്ര മനുഷ്യരാശിയുടെ ആ ദുഃഖവും ഏതയും കഷ്ടപ്പാടുകളും സ്വന്തം ജഡത്തിൽ ഇന്ന് പാപ്പ വിധീകരിച്ചു. നം വേദന പങ്കുവയ്ക്കുകയും നമ്മുടെ ദുഃഖങ്ങളുടെ ഭാരം വഹിക്കുകയും നമ്മം കഷ്ടപ്പെടുക നാം കരയും. സ്നേഹവും കരയും നിറഞ്ഞ തന്റെ സാന്നിധ്യത്തോടെ നമ്മുടെ അരികിൽ നിൽക്കുന്ന കരുണയുള്ള ദൈവത്തിന്റെ മുഖമാണ് ഇവിടെ വെളിപ്പെടുന്നത് പാപ്പ പറഞ്ഞു. യേശുവിന്റെ കുരിശ് നമ്മ പറയുന്നത് ദൈവമേ കൈവിടുന്നില്ല എന്നും വേദന അങ്ങേയറ്റ ഏകാന്തതയുടെയും അവൻ നമ്മുടെ കുരിശിൽ തറക്കിടുന്നു എന്നും അവൻ കണ്ണുനീർ മാത്രമല്ല മറ്റുള്ളവർ കേൾക്കാത്ത നഷ്ടപ്പാടിന്റെ നില പോലും കേൾക്കും എന്നുമാണെന്ന് പറഞ്ഞു. ഏ പ്രയാസകരം വേദനാജനകവും സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുന്ന ഭാരങ്ങൾക്കിൽ കൂടി അവനിക്കുകയും നിലത്തുകയും വേണമെന്ന് പാപ്പ പറഞ്ഞു. ജീവിതത്തിന്റെ പുനർജനനം ദൈവത്തോടൊപ്പം മാത്രമാണ് സാധ്യമാകുന്നതെന്നും പാ കൂട്ടിച്ചേർത്തു. നമ്മെ വേദനിച്ചവരോട് ക്ഷമിക്കാൻ സാധിക്കുക എന്നത് ദൈവത്തിന്റെ ഒരു അടയാളം തന്നെയാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. പല കുറ്റകൃത്യങ്ങളും ഇന്നും ബന്ധങ്ങളിലെ വിശുദ്ധമായ അന്തരീക്ഷത്തെ പ്രതിഫലിപ്പിക്കുന്നു. ദുരുപയോഗം, അടിച്ചമർത്തലും പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും നിർഭയവശാൽ പലപ്പോഴും സ്ത്രീഹത്യകളിലും നയിക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. വ്യക്തിപരമായും ഒരു സമൂഹ നിലയിലും ഈ നാടകീയ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുവാൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരുന്നുവെന്നും പാപ്പ പറഞ്ഞു. യേശു നമ്മെ ക്ഷമയുടെ നദിയിലേക്ക് ക്ഷിക്കുമ്പോൾ ക്ഷമയുടെ കൃപയ്ക്കു വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു.
0: തുടർന്ന് സുവിശേഷ വിശേഷം ശുദ്ധപിതാവ് ഈയൊരു വചന സന്ദേശവും നൽകി. ജൂൺ 9 ചൊവ്വാഴ്ച വൈകുന്നേരം കറ്റലോണിയയിലെ ലൂയിസ് കുംബാസ് ഒളിമ്പിക് സ്റ്റേഡിയം യുവജനങ്ങളും പ്രാർത്ഥനാ സമയം നടത്തിയ പരിശുദ്ധപിതാവ് ലിയോ 14 സുവിശേഷത്തിലെ നിക്കോദേമിന്റെ വ്യക്തിത്വത്തെ വർഷിച്ചുകൊണ്ടാണ് വചന സന്ദേശിയത്. ഇരുട്ടിൽ തീർത്ഥാടനം നടത്തുന്ന വ്യക്തികളാണ് നാം എന്നും ജീവിതത്തിന്റെ നിശ്ചിതത്വങ്ങളിൽ അർത്ഥവും ത്യവും സ്നേഹവും നാം അന്വേഷിക്കുന്നതെന്നും പ്രസ്താവിച്ചു. ജീവിതത്തിലും വിശ്വാസ അനുഭവം നാമെല്ലാവരും ഇരുട്ടിന്റെയും സംശയങ്ങളുടെയും നിമിഷങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അന്ധകാരത്തിന്റെ രാത്രികൾ അനുപത്തിന്റെയും പുനർജീവിതത്തിന്റെയും നിങ്ങൾ കൂടിയാണ് നിക്കോദേമോസ്.

0: നമ്മെ ഓർമ്മിപ്പിതെന്ന് പാപ്പ പ്രസ്താവിച്ചു. നമ്മെ കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനും നവീകരണമുള്ള ആഗ്രഹത്തോടെയാണ് ദൈവം നമ്മെ സമീപിക്കുന്നതെന്ന് പരമപിതാവ് ഓർമ്മിച്ചു. അതുതന്നെ രാത്രി അവ നമ്മുടേതാകട്ടെ, സഭയുടേതാകട്ടെ, സമൂഹത്തിന്റേതാകട്ടെ, വിധിക്ക എന്നതാകെ നമ്മുടെ ലക്ഷ്യം പാപ്പ ബോധിപ്പിച്ചു. ഉൾപ്പെടെ ആധുനിക ലോകമെന്ന വെല്ലുവിളിയെ ആത്മാർത്ഥതയെ നോക്കിക്കാണാൻ പാപ്പ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. പഠിയും സാമൂഹ്യ സാംസ്കാരികതകളും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മുന്നിൽ ഇരം ഭാവി പടുത്തുയർത്താനാണ് നാം ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഏവരെയും ആഗതം ചെയ്യുന്നതും എല്ലാവരുടെയും അന്തസ്സുമാനിക്കുന്നതുമായ ഊർജ്ജമായി നിലനിൽക്കുന്നുണ്ടെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു. ഇരുട്ടിന്ന് പ്രകാശത്തിൽ നയിക്കാൻ സുവിശേഷത്തിന്റെ പ്രഭയ്ക്ക് സാധിക്കുമെന്ന ഉറപ്പോടെ തുറന്ന സോടെയും വിശ്വയും ശരണയും ദൈവത്താൻ പാപ്പരെയും ക്ഷണിച്ചു. നമ്മുടേതായ അതിനെയും നഷ്ടപ്പെടുത്താനല്ല, നിത്യ നൽകാനും അവസാനമില്ലാത്ത ആനന്ദത്തിലേക്ക് നമ്മെ നയിക്കാനുമാണ് ദൈവം അയക്കുന്നതെന്ന് പാ ഉദ്ബോധിപ്പിച്ചു. വിശ്വാസപ്രമാണവും മറ്റ് പ്രാർത്ഥനകളും തുടർന്ന ഈ ദിനത്തിന്റെ അവസാനം പരിശുദ്ധരാവ് ഏവർക്കും ആശീർവാദം നൽകുകയും മരിയൻ ഭക്തിഗാനത്തിനും സമാപന ഗാനത്തിനു ശേഷം അതിമന്ദിരത്തിലേക്ക് വൈകിട്ട് 9 തിരികെ വരികയും ചെയ്തു. ഇവിടെ എത്തിയ പാപ്പ അത്താഴം കഴിച്ച ശേഷം വിശ്രമിച്ചു. പാപ്പയുടെ സ്പെയിനിലെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ 5 ദിവസമായ ജൂൺ 10 ബുധനാഴ്ച ഉണ്ടായിരുന്ന പ്രധാന പരിപാടികളിൽ ഒന്ന് കറ്റലോയിലെ ജയിലിലൊന്നായ ബ്രിസ് 1 സന്ദർശനമായിരുന്നു. ബാർസലോണ അതിരുത മന്ദിരത്തിൽ നിന്ന് 44 കിലോമീറ്ററുകൾ അകലെ ഈയിടത്തേക്ക് രാവിലെ 10:00 പരിശുദ്ധാവ് കാറിൽ യാത്രയായി. 1991 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ജയിൽ 61,000 ചതുശ്ര കിലോമീറ്റർ അധികം വിസ്തൃതിയുള്ളതാണ്. പുന്മാർക്കു വേണ്ടി മാത്രമുള്ളതായിരുന്ന സമുച്ചയത്തിൽ 1993 സ്ഥടവുകാർക്കായി മറ്റൊരു വിഭാഗം ആരംഭിച്ചിരുന്നു. രാവിലെ 11:00 ജയിലിലെ പാപ്പായെ ജയിൽ ഡയറക്ടറും ചാമാറായി സേവനമറ്റിക്കുന്ന വൈപ്പടയുള്ള മറ്റു പ്രവർത്തകരും ചെറിയൊരു വിഭാഗം തടവുകാരും സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് സ്വീകരിച്ചു. സ്വാഗതാനാലാപനത്തിനും ഡയറക്ടറുടെ സ്വാഗതപ്രസംഗത്തിനും ശേഷം ഒരു വൈദികന്റെയും രണ്ട് തടവുകാരുടെയും ക്ഷമുണ്ടായിരുന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തി.
1: തന്റെ ജയിൽ സന്ദർശനത്തിന്റെ വേളയിൽ തനിക്ക് മുൻപ് സംസാരിച്ച മോസെ, ഹൊസഫി എന്നിവരുടെ സാക്ഷ്യങ്ങളെ പ്രശംസിച്ച ജയിലിൽ നടത്തുന്ന ആത്മിക ശുശ്രൂഷയുടെ പ്രാധാന്യമാക്കുന്ന ഫാദർ ഹെസൂസിന്റെ വാക്കുകളെ പ്രത്യേകം പരാമർശിച്ചു. ദൈവത്താൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ടേ എല്ലാ മനുഷ്യരും പ്രാധാന്യഹിക്കുന്നുവെന്ന കാര്യം എടുത്തു പറഞ്ഞപ്പ കർത്താവിന്റെ കടാക്ഷവും കരുണാമയമായ അവന്റെ സ്നേഹവും എപ്പോഴും നമ്മുടെ മേലുണ്ടെന്ന് ഓർമ്മിച്ചു. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിലും പ്രിയവരിൽ നിന്നുള്ള അകൽച്ചയിലും വേദനിക്കുകയും മുന്നോട്ടു പോകാൻ ആഗ്രഹം ഇല്ലാകുകയും ചെയ്യും. കണ്ണുകളുയറി ക്രിസ്തുവിലേക്ക് തടവുക പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യും. നിങ്ങൾക്കുള്ള അനേക മനുഷ്യരിലൂടെ അവൻ തന്റെ സ്നേഹവും സാമീപ്യവും അറിയിക്കുന്നുണ്ടെന്ന് പാപ്പ പ്രസ്താവിച്ചു. ജീവിതത്തെ തെറ്റുകളല്ല വ്യക്തിത്വത്തെ തീരുമാനിക്കേണ്ടത്. വിശുദ്ധ അകന്റെ ജീവിതത്തിലും വാക്കുകളിലും കാണുന്നതുപോലെ നമ്മെ തന്നെ പരിവർത്തനപ്പെടുത്താൻ നമ്മെ ദൈവകൃപയ്ക്ക് വിട്ടുകൊടാൽ നമ്മുടെ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും മാറ്റാനുള്ള അവസരം നമുക്ക് ലഭിക്കുമെന്ന് പാപ്പ മെപ്പിച്ചു. നിമിഷം പ്രത്യാശയിലേക്കു നമ്മേക്ഷ കർത്താവിൽ ചേർന്നു നിൽക്കാൻ ചെയ്ത പാപ്പ ഭൗതികമായ ഒരു തടസ്സവും നമ്മെ അവരിൽ നിന്ന് അകറ്റി നിർത്താനാകില്ലെന്ന് ഓർച്ചു. നമുക്കുള്ളിൽ അവന്റെ സ്ഥലമുണ്ടെന്ന് അവൻ നമ്മുടെ മനസ്സു പറയുന്നുണ്ടെന്നും അവന് ഒരു അറം കൊടുക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ടെന്നും പാപ്പ പറഞ്ഞു. നമ്മെ നമ്മായിരിക്കുന്ന വിധ സ്നേഹിക്കുന്ന ദൈവം പക്ഷേ നാം ജീവിതം മെച്ചപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നെന്നും അവൻ നമുക്ക് പുനരഭത്തിനുള്ള അവസരം വെച്ചു നീട്ടുന്നുണ്ട് പാപ്പ പ്രസ്താവിച്ചു. മനുഷ്യരും ക്രൈസ്തമായിരിക്കുക തെറ്റിലകപ്പെടാതിരിക്കുക എന്നതിനേക്കാൾ പരിവർത്തനത്തിനും അനുതാപത്തിനും വഞ്ചനത്തിനും തയ്യാറാക എന്ന അർത്ഥമതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു.
0: പ്രഭാഷണശേഷം ഏവർക്കും പിതാവ് ആസ്വാദം നൽകി. പിന്നീട് നടന്ന സ്മരണ ഗാനാലാപന ശേഷം പരിശുദ്ധാവ് കുറച്ചടവുകാരെ ദൃഢമായി അഭിവാദ്യം ചെയ്തു. 1 സന്ദർശനം അവസാനിച്ച ശേഷം ലിയോ 14 പാപ്പ ഈ ദിന 2 പ്രധാന ചടങ്ങാകമായി അവിടെ നിന്ന് 32 അകലെയുള്ള മോൺസെറാത്തിലെ പരിശുദ്ധാമ്മയുടെ പേരുള്ള ബെനഡിക് ആശ്രമത്തിലേക്ക് കാറിൽ യാത്രയായി. മലയാളത്തിലും ഈ പ്രക്ഷേപണം വയ്ക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.